നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 31, കൊല്ലവർഷം 1202 ചിങ്ങം 6, 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഫാദർ സുശീൽ വർഗീസ്.
1: ഒരിക്കൽ ഒരു രാജാവ് തന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. തന്റെ കൊട്ടാരത്തിന് സമീപേ കുടിലിൽ താമസിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തെ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദരിദ്ര കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവർ തമ്മിൽ കളിക്കുന്നതും തമ്മിൽ കൊച്ചു തമാശകൾ പങ്കിടുന്നതും രാജാവിനെ ഹഠാതെ ആകർഷിച്ചു. രാജാവ് തന്റെ കുടുംബജീവിതവുമായി പെട്ടെന്ന് താരതമ്യം ചെയ്തു. തനിക്ക് എല്ലാമുണ്ട്, എല്ലാതര സുഖസൗകര്യങ്ങളും ആഡംബര ജീവിതവും ഉണ്ട്. പക്ഷേ ആ ദരിദ്രഭവനം അനുഭവിക്കുന്ന സന്തോഷമില്ല, സമാധാനമില്ല. പലപ്പോഴും രാജാവും രാജ്ഞിയും തമ്മിൽ തർക്കമുണ്ട്. രാജകുമാരൻ പലതും അവകാശപ്പെട്ട് തന്നെ അനുസരിക്കാതെ എപ്പോഴും വിഷമിപ്പിക്കും. യഥാർത്ഥത്തിൽ യാതൊരു സമാധാനവും സന്തോഷവും കൊട്ടാരത്തിന്റെ സമൃദ്ധിയുടെ മധ്യത്തിൽ രാജാവ് അനുഭവിക്കുന്നില്ല. ആ ദരിദ്ര കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യമെന്താണ്? രാജാവ് ഏറെ ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജാവ് തന്റെ മന്ത്രിയെ വിളിച്ച് ആ ദരിദ്ര കുടുംബത്തിന്റെ സന്തോഷ രഹസ്യമെന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, ഒരു 99 സ്വർണ നാണയങ്ങൾ എനിക്ക് തരിക. ഒരു മാസത്തിനുള്ളിൽ അതിന്റെ രഹസ്യമെന്താണെന്ന് ഞാൻ അങ്ങയ്ക്ക് വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. 99 സ്വർണ നാണയങ്ങൾ രാജാവ് മന്ത്രിയെ ഏൽപ്പിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവ് നൽകിയ 99 സ്വർണ നാണയങ്ങൾ ഒരു ദിവസം രാത്രി ഒരു ഭാണ്ഡത്തിലാക്കി ആ കുടിലിന്റെ മുൻപിൽ വെച്ചു. നേരം വെളുത്തപ്പോൾ പതിവ് പോലെ ദരിദ്ര കുടുംബത്തിന്റെ വാതിൽ തുറന്നു. മുറ്റത്ത് ഒരു പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡം കണ്ടു. അവരെല്ലാവരും പുറത്തിറങ്ങി വന്നു. ഈ ഭാണ്ഡം എന്തായിരിക്കും? ഇത് എടുക്കുന്നത് ഉചിതമാണോ? ഏറെ ചർച്ചകൾക്ക് ശേഷം അവർ ആ പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡമെടുത്ത് തുറന്നു. അതിൽ സ്വർണ നാണയങ്ങൾ, ഒരിക്കലും ആ ദരിദ്ര ഭവനം കാണാത്ത ഏറെ സ്വർണ നാണയങ്ങൾ. അവർ കുടുംബമായി ഒരുമിച്ചിരുന്ന് ആ സ്വർണ നാണയങ്ങൾ എണ്ണി. 1, 2, 3, 99 സ്വർണ നാണയങ്ങൾ. അവരിൽ ഒരാൾ പറഞ്ഞു, എന്താണ് 99 സ്വർണ നാണയങ്ങൾ? ഒരു സ്വർണ നാണയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 100. പല അഭിപ്രായങ്ങൾ, ചർച്ചകൾ. ഒടുവിൽ തീരുമാനിച്ചു, 99 എന്ന എണ്ണം ശരിയല്ല.

0: നമുക്കത് 100 എണ്ണമാക്കി മാറ്റണം. അതിനായി അവർ പല വഴികൾ ആലോചിച്ചു, കഠിന പ്രയത്നം ആരംഭിച്ചു. ഒടുവിൽ 1 എണ്ണം കൂടി സമ്പാദിച്ച് 100 സ്വർണ്ണനാണയമാക്കി അത് ഉയർത്തുവാൻ അവർക്ക് സാധിച്ചു. പിന്നീട് അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയായി. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പര കലഹവും ഉയർന്നു. 1 മാസം പിന്നിട്ടു. രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുന്നു. അപ്പോൾ ആ ദരിദ്ര കുടുംബത്തിൽ വഴക്കും തർക്കവും കേട്ടു. രാജാവ് മന്ത്രിയെ വിളിച്ചു. ആ ദരിദ്ര കുടുംബത്തിലെ വഴക്കും തർക്കവും ചൂണ്ടിക്കാണിച്ചു. എത്ര സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്ന കുടുംബമായിരുന്നു ആ ദരിദ്ര കുടുംബം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മന്ത്രി പറഞ്ഞു, അതാണ് 99 രഹസ്യം. മന്ത്രി ഓർമ്മിപ്പിച്ചു, അന്ന് അങ്ങ് 99 സ്വർണ്ണനാണയം തന്നിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. മന്ത്രി ആ സ്വർണ്ണനാണയങ്ങളുടെ കഥ രാജാവിനെ ധരിപ്പിക്കുന്നു. മന്ത്രി സംഭവം വിവരിച്ചു തീർന്നപ്പോൾ പറഞ്ഞു, സ്വർണ്ണനാണയങ്ങൾ 100 ആക്കുന്നതിനും പിന്നീട് അവ ഉപയോഗിക്കുന്നതും സംബന്ധിച്ച തർക്കമാണ് ആ ദരിദ്ര കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തിയത്. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപജയത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത മനസ്സ് എന്നും അസന്തുഷ്ടിയുടെ ഉറവിടമായിരിക്കും. അത് ദ്രവ്യാഗ്രഹത്തിലേക്കും സ്വാർത്ഥതയിലേക്കും തദ്വാര അസംതൃപ്തിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായ സർവേശ്വരനിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് അനുഭവിക്കുന്ന ഭൗതിക നന്മകളിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ജഗദീശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ.
1: ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ചന്തകൾ ഉദ്ഘാടനം ചെയ്യും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് പുന്നമടക്കായലിൽ. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. 71 വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നലെ രാത്രി അടച്ചു. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വർഷത്തെ ബിരുദദാന ചടങ്ങ് ഇന്ന്. 350 വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2nd പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർഡാമിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത കേൾക്കാം. കെ എസ് ഹരിശങ്കർ ആലപിക്കുന്നു. ഉദയഗീതത്തിൽ ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയത്, ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. അതിൽ ഇന്നത്തെ ചോദ്യം

കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് എന്നീ പരിപാടികൾ. 7:15 ആരണ്യകം ആയുരോഗ്യം, തൊഴിൽദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജുറാസ് നോവൽ സഞ്ചാരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനഭാരം, 12:00 പുത്തൻ പാട്ടുകൾ, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 പുത്തൻ പാട്ടുകൾ തുടരും, 11:00 ഗാനകൈരളി, മലയാള വാഗ്ഗേയകന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി കേൾക്കാം, മഹാകവി കുട്ടമത്ത് കൃതികൾ, 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, ഇതിൽ നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ, നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ, ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര പരിപാടി, ചലച്ചിത്ര ഗാന പരിപാടിയാണിത്. 2:02 നേർമൊഴി, ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 സ്പോൺസേർഡ് പരിപാടിയാണ് ലംഹേ. 3:00 തിരയപ്പൂക്കൾ, 3:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും പരിപാടിയിൽ കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് തജുന്നിസയുമായി അഭിമുഖം കേൾക്കാം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീത സുധയിൽ ഇന്ന് വിവിധ കലാകാരന്മാർ പാടിയ മലയാളം കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഇതിന്റെ പുനഃപ്രക്ഷേപണം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്.

ശ്രോതാക്കളെ, പാട്ടുകളും വിശേഷങ്ങളും വാർത്തയും ഒക്കെയായി ഇത് നമ്മുടെ നമസ്തേ അനന്തപുരി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് കെ എസ് ഹരിശങ്കർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത. ആലപിച്ചത് കെ എസ് ഹരിശങ്കർ.
1: ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. ഇന്നത്തെ ഉദയഗീതത്തിൽ ദിവ്യ ജയർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഗീതങ്ങളാണ്. ആദ്യം വീണാപാണി സരസ്വതി എന്നാരംഭിക്കുന്നു.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. വീണാപാണി സരസ്വതി ശാരദരൂപിണി മനസ്വിനി. ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് കള്ളിക്കാട് ശശികുമാർ, സംഗീതം ബിനോയ് ജോർജ്, പാടിയത് ദിവ്യ ജയാർ.

ബിനോ ജോർജ് സംഗീതം നൽകി. ദിവ്യ ജെ ആർ പാടിയ മറ്റൊരു ഗാനം കേൾക്കാം, പുൽക്കൊടിത്തുമ്പിലെ നീഹാര ബിന്ദുക്കളെ പുൽകുവാനെത്തി പുലരി. ഗാനം രചിച്ചിരിക്കുന്നത് ആനപ്പുഴയ്ക്കൽ അനിൽ.

0: ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
2: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്. ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലം വീടും പരിപാടിയിൽ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇന്ന് രാവിലെ 11:00 ഗാനകൈരളി. മലയാള വാഗ്വേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട പ്രത്യേക പരിപാടി മഹാകവി കുട്ടമത്ത് കൃതികൾ. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇന്നത്തെ പ്രകാശധാരയിൽ നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നൂഞ്ഞാൽ. ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നുച്ചയ്ക്ക് 2:00 നേർമൊഴി. ഇന്നത്തെ നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം.

0: ആദ്യം പത്രവൃത്താന്തം. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് പുന്നമടക്കായലിൽ. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ നിയമനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സുപ്രീംകോടതി പുനഃക്രമീകരിച്ചു. മൂന്ന് വർഷത്തെ അഭിഭാഷക പ്രാക്ടീസ് 1 വർഷമായി കുറച്ചു. എന്നാൽ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ 6 ജില്ലാ ജഡ്ജിയുടെയും അടുത്ത 6 ഹൈക്കോടതി ജഡ്ജിയുടെയും മേൽനോട്ടത്തിൽ ക്ലർക്കായി ജോലി ചെയ്യണം. ഇത് പുതിയ വ്യവസ്ഥയാണ്. ജൂലൈ 20 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പെല്ലറ്റ് തറച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി DCP ഓഫീസിൽ 6.5 ധർണയിരുന്ന രാഹുൽഗാന്ധി പ്രതിഷേധിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വീണ്ടും വിഭജിച്ചു. കർണാടകയിലെ മംഗലാപുരം വരെ വിസ്തൃതിയുണ്ടായിരുന്നത് കാസർഗോഡിനപ്പുറം വരെയായി ചുരുങ്ങി. മംഗലാപുരം മൈസൂരു റെയിൽവേ ഡിവിഷന്റെ ഭാഗമായി. ഒക്ടോബർ 1 പുതിയ മാറ്റം നിലവിൽ വരും. സൊമാലിയയിൽ കടൽ കൊള്ളക്കാർ ചരക്ക് കപ്പൽ റാഞ്ചി. 3 ശേഷം യമനിലും സമാന സംഭവം. MD സിബ്രുവൺ എന്ന എണ്ണക്കപ്പലാണ് റാഞ്ചിയത്. കപ്പലിലെ 20 ജീവനക്കാരിൽ 16 പേർ ഇന്ത്യക്കാരാണ്. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2 പോളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി.
1: ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ സുവർണരേഖയായ ചന്ദ്രയാൻ 3 ചരിത്ര വിജയം സ്മരിച്ചുകൊണ്ട് രാജ്യം നാളെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ്. ഗഗൻയാൻ, ആദിത്യ L1, സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങി വൻകിട പദ്ധതികളുമായി ISRO മുന്നേറുമ്പോൾ ഭാരതീയരുടെ അഭിമാന കുതിപ്പിനെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 വിജയത്തിന്റെ ഓർമ്മകളും വരാനിരിക്കുന്ന ഗഗൻയാൻ ഉൾപ്പെടെയുള്ള വൻകിട ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ UP രാജീവ്.
2: ചന്ദ്രയാൻ 3 2023 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചരിത്ര ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന ഓഗസ്റ്റ് 23 എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാന നിമിഷമാണ്. 2026 ഓഗസ്റ്റ് 23 നമ്മൾ ഇന്ത്യക്കാർ 3 ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുകയാണ്. ആ ചരിത്ര നേട്ടത്തിന് പിന്നിൽ നിർണായകമായ പങ്കുവഹിച്ച വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. 3 ദേശീയ ബഹിരാകാശ ദിനം വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന പ്രമേയത്തോടെയാണ് നമ്മൾ ആചരിക്കുന്നത്. ആകാശം അതിരല്ല, അതൊരു തുടക്കം മാത്രമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഓഗസ്റ്റ് 23 എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു.
3: ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ തൊട്ട ആ ചരിത്ര സ്ഥലത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു മനോഹരമായ പേര് നൽകി, ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പ്രധാനമായും 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ചന്ദ്രനിലിറങ്ങിയ വിക്രം ലാൻഡറും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തുവന്ന് ചന്ദ്രന്റെ മണ്ണിലൂടെ സഞ്ചരിച്ച് പഠനം നടത്തിയ പ്രഗ്യാൻ റോവറും. 6 ഒരു കൊച്ചു വണ്ടി പോലെയാണ് പ്രഗ്യാൻ റോവർ. റോവറിന്റെ ചക്രങ്ങളിൽ ആലേഖനം ചെയ്ത അശോകസ്തംഭവും ISRO മുദ്രയും ചാന്ദ്രതലത്തിൽ പതിഞ്ഞ മുഹൂർത്തം ഓരോ ഭാരതീയന്റെയും അഭിമാനം വാനോളമുയർത്തി. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ചന്ദ്രനിൽ മാത്രം അവസാനിക്കുന്നില്ല. സൂര്യനെ പഠിക്കാൻ ആദിത്യ L1 എന്ന പേടകവും

0: ഉപഗ്രഹത്തിലേക്ക് മംഗൾയാൻ ദൗത്യവും നമ്മൾ വിജയകരമായി അയച്ചു കഴിഞ്ഞു. ഭാരത മണ്ണിൽ നിന്ന് ഒരു തദ്ദേശീയ വിക്ഷേപണി ഉപയോഗിച്ച് ഒരു ഭാരതീയനെ അന്തരീക്ഷത്തിലെത്തിക്കുക എന്നതാണ് ISROയുടെ അടുത്ത അഭിമാന പദ്ധതിയായ ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള എല്ലാ നിർണായകമായ സംവിധാനങ്ങളും പരിശോധിക്കാൻ ISRO വികസിപ്പിച്ച അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ട് ദൗത്യമായിരിക്കും ആദ്യം. ഒരു ഗഗനയാത്രി ഭൂമിയെ നോക്കി ഭ്രമണപഥത്തിൽ നിന്ന് രാജ്യത്തോട് സംസാരിക്കുന്ന ആ അഭിമാന നിമിഷത്തിലേക്കുള്ള ചുവടുവയ്പ്പിലാണ് നാം ഇന്ന്. വിഷൻ 2047 പദ്ധതി പ്രകാരം ഭാരതത്തിന്റെ സുസ്ഥിര വികസനത്തിനായുള്ള പദ്ധതികൾ ISRO വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ ബഹിരാകാശ ദിനം നിങ്ങളോട് പറയുന്നത് വലിയ സ്വപ്നങ്ങൾ കാണാനാണ്. ശാസ്ത്രം എന്നത് വെറും ഒരു പാഠപുസ്തകമല്ല, അതൊരത്ഭുത ലോകമാണ്. നാളെ നിങ്ങളിൽ നിന്നും പുതിയ ശാസ്ത്രജ്ഞരും ബഹിരാകാശ സഞ്ചാരികളും ഉയർന്നു വരണം. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്ക് ദേശീയ ബഹിരാകാശ ദിനാശംസകൾ.
1: റിമോട്ട് സെൻസിംഗ്, ഉപഗ്രഹ വിവരങ്ങൾ എന്നിവ കൃഷി, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് എങ്ങനെ ഉപകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു VSSC മുൻ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ.
2: ഒരു ട്രോപ്പിക്കൽ രാജ്യമായ ഇന്ത്യയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടുതലാണ്, ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ കൃത്യമായ കാലാവസ്ഥ പ്രവചനത്തിന് ധാരാളം മെഷർമെന്റ്സ് ആവശ്യമാണ്. ഇത്തരം മെഷർമെന്റ്സ് രാജ്യത്തിനകത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. ഇതിന് റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ കൃത്യമായ ഇടവേളകളിൽ സാധ്യമാക്കുന്നു. കാലാവസ്ഥ പ്രവചനത്തിനുള്ള ഗണിത ശാസ്ത്ര മോഡലുകളിൽ നമുക്ക് കൃത്യമായ കാലാവസ്ഥ പ്രവചനം നടത്താം. കൃഷിയിൽ നോക്കുകയാണെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും എത്തരത്തിലുള്ള വിളകളാണ് സൂട്ടബിൾ എന്ന് കണ്ടെത്താൻ ഈ റിമോട്ട് സെൻസിംഗ് ടെക്നോളജി നമ്മെ സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മൂന്ന് ഭാഗവും കടലിലാൽ ചുറ്റപ്പെട്ട ഒരു ട്രോപ്പിക്കൽ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കടലിൽ രൂപം കൊള്ളുന്ന സാധ്യത ഉള്ള ചുഴലിക്കാറ്റുകളുടെ ഗതിയും അത് പ്രെഡിക്ട് ചെയ്യാനും അതിനനുസരിച്ച് അത് എത്തരത്തിലാണ് കടൽ തീരത്തിൽ വന്നെത്തുന്നതും ഏത് സമയത്തിൽ വന്നെത്താന്നുള്ളത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ അത് പ്രെഡിക്ട് ചെയ്ത് എത്രമാത്രം മഴകളും അത് കണക്ക് എന്തൊക്കെ ഫ്ലഡ് വരാം എന്നുള്ള കാര്യങ്ങളും ഈ റിമോട്ട് സെൻസിംഗ് ഉപകരണം കൊണ്ട് ചെയ്യാൻ പറ്റും. ലാ ഓഫ് റിഫ്ലക്റ്റൻസ് എന്നൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് റിമോട്ട് സെൻസിംഗ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പല സാമ്പിൾസ് എടുക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ മൂന്നോ ഉപകരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയെ ചുറ്റുമുള്ള എല്ലാ ഡേറ്റകളും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും.
1: ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ റോവർ പ്രഗ്യാന്റെ കണ്ടെത്തലുകളെ കുറിച്ചും ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു VSSCയുടെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി മുൻ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ രാജീവ്.
3: ചന്ദ്രയാൻ 3-ൽ വിക്രം എന്ന ലാൻഡറും പ്രജ്ഞാൻ എന്ന റോവറും ഉണ്ടായിരുന്നു. ഇവ രണ്ടിലും ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് നേരിട്ട് നിരീക്ഷണം നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ ആണ്, അതായത് പേലോഡുകൾ ആണ് ഉണ്ടായിരുന്നത്. ലാൻഡറിൽ 3 ശാസ്ത്ര പേലോഡുകളും റോവറിൽ 2 ശാസ്ത്ര പേലോഡുകളും ആണ് ഉണ്ടായിരുന്നത്. റോവർ ലാൻഡറിനുള്ളിൽ നിന്നും ഇറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിൽ 100 മീറ്ററിലേറെ ദൂരം സഞ്ചരിച്ചിരുന്നു. ഏകദേശം 10 ദിവസത്തോളം ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ റോവറിലെയും ലാൻഡറിലെയും പേടകങ്ങൾ നടത്തുകയുണ്ടായി. ലാൻഡറിലുള്ള പേലോഡുകളിൽ ഒന്ന് ചാസ്തേ എന്ന ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിന്റെ താപവും അതിന്റെ താപചാലകതയും അളക്കുന്നതിനുള്ളതായിരുന്നു. ലാൻഡറിലെ രണ്ടാമത്തെ ഉപകരണം ലാംഗ്യൂർ പ്രൂബ് എന്നതാണ്. അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് തൊട്ടുമുകളിൽ, അതായത് നിയർ സർഫസിൽ ഉള്ള ചാർജുകളുടെ, പ്രധാനമായും ഇലക്ട്രോൺസിന്റെയും അയോൺസിന്റെയും കുറിച്ച് പഠിക്കാനുള്ളതായിരുന്നു. ലാൻഡറിലെ 3-ാമത്തെ പേലോഡായ ഇൽസ ചന്ദ്രനിലെ പ്രകമ്പനങ്ങൾ അളക്കുന്നതിനുള്ളതായിരുന്നു. റോവറിൽ APXS, ലിപ്സ് എന്നീ രണ്ട് പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഇവ രണ്ടും ചന്ദ്രോപരിതലത്തിൽ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായിരുന്നു. റോവർ ഏകദേശം 100 മീറ്ററോളം സഞ്ചരിച്ച് അത്രയും സ്ഥലത്തെക്കുറിച്ചുള്ള കോമ്പോസിഷൻ രേഖപ്പെടുത്തുകയുണ്ടായി. റോവർ പേലോഡുകളുടെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ എന്നാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അലുമിനിയം, അയൺ, മഗ്നീഷ്യം മുതലായ മൂലകങ്ങൾക്കൊപ്പം സൾഫറിന്റെ സാന്നിധ്യവും കണ്ടെത്തി എന്നതാണ്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ സൾഫർ അതിന്റെ ഉൾഭാഗത്തു നിന്നും, അതായത് ചന്ദ്രന്റെ മാന്റിലിൽ നിന്നും ഏകദേശം ചന്ദ്രന്റെ ആരംഭകാലത്ത് തന്നെ ഉത്ഭവിച്ചതായിരിക്കാം എന്നതാണ്. ഭാരതത്തിന്റെ വിഷൻ 2047 ഭാഗമായി ചന്ദ്രനിലേക്ക് കൂടുതൽ പഠനങ്ങൾ ഭാരതം നടത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.
1: വിദ്യാർത്ഥികളിലും യുവാക്കളിലും ബഹിരാകാശ ശാസ്ത്രത്തിലുള്ള താല്പര്യവും കോഴ്സുകൾക്കുള്ള പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ആനന്ദ് നാരായൺ.
4: ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു അഭിമാന നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് August 23 ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങിയപ്പോൾ അതൊരു ശാസ്ത്രീയമായ നേട്ടം മാത്രമായിരുന്നില്ല, പരിമിതമായ വിഭവങ്ങൾക്കിടയിലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു നിമിഷമായിരുന്നു അത്.

0: ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ രംഗം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും മാത്രമല്ല, മനുഷ്യ ബഹിരാകാശ യാത്രയിലും ബഹിരാകാശ നിലയങ്ങളിലും ഭൂനിരീക്ഷണത്തിലും ആശയവിനിമയത്തിലും നാവിഗേഷനിലും നിരവധി മേഖലകളിൽ ഇന്ത്യ വലിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വലിയ മാറ്റവും സംഭവിക്കുകയാണ്. ഒരിക്കൽ ബഹിരാകാശ മേഖല ഏതാനും സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം മേഖലയായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ യുവ സംരംഭകരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഈ രംഗത്തേക്ക് ശക്തമായ കടന്നുവരവോടുകൂടി റോക്കറ്റ് നിർമ്മാണം മുതൽ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ ഡേറ്റ, ആശയവിനിമയം, ഭൂനിരീക്ഷണം, ബഹിരാകാശ സാങ്കേതികവിദ്യകൾ വരെ പുതിയ ആശയങ്ങളുമായി ഒരു പുതിയ തലമുറ മുന്നോട്ട് വരികയാണ്. ഇത് വളർന്നു വരുന്ന നമ്മുടെ യുവാക്കൾക്ക് വലിയ ഒരു അവസരമാണ്. ബഹിരാകാശ മേഖലയിൽ ഒരു കരിയർ എന്നത് ഇനി ഒരു ശാസ്ത്രജ്ഞനാകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, മെറ്റീരിയൽ സയൻസ്, മാനേജ്മെൻറ്റ്, സംരംഭകത്വം തുടങ്ങി നിരവധി മേഖലകൾക്ക് ഇവിടെ വലിയ സാധ്യതകളുണ്ട്. അതിനാൽ ദേശീയ ബഹിരാകാശ ദിനം നമ്മോട് പറയുന്ന സന്ദേശം വളരെ വലുതാണ്. ആകാശമാണ് പരിധി എന്ന് കരുതണ്ട, ആകാശത്തിനും അപ്പുറത്താണ് അടുത്ത ലക്ഷ്യം. നമ്മുടെ യുവാക്കൾ സ്വപ്നം കാണട്ടെ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ, പരീക്ഷിക്കട്ടെ, പരാജയങ്ങളിൽ നിന്ന് പഠിക്കട്ടെ. ഇന്ത്യയുടെ അടുത്ത ബഹിരാകാശ അധ്യായം എഴുതേണ്ടത് ഈ തലമുറയാണ്.
1: രാജ്യത്തിന്റെ ഈ ചരിത്രപരമായ നേട്ടത്തിൽ ആവേശം കൊള്ളുന്ന അനുഭവവും ബഹിരാകാശ രംഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്നു 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി നയന ദീപു.
2: നാളെ ദേശീയ ബഹിരാകാശ ദിനം. നമ്മുടെ ചന്ദ്രയാൻ 3 മൂണിന്റെ സൗത്ത് പോളില് വിജയകരമായിട്ട് ലാൻഡ് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. അന്ന് ആ മൂൺ ലാൻഡിങ് ലൈവായിട്ട് കണ്ടപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ എനിക്കും വളരെ അഭിമാനവും ആവേശവും ഒക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ചെറുപ്പം മുതലേ ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ആസ്ട്രോ കേരളയുമായിട്ട് ബന്ധപ്പെടാനും ആസ്ട്രോണമി ക്ലാസ്സുകളൊക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് വെറുതെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ടെലസ്കോപ്പിലൂടെയും അതുപോലെ ആകാശ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ ആകാശത്തെയും അതുപോലെ ബഹിരാകാശ സംഭവങ്ങളെയൊക്കെ ഞാൻ നോക്കിക്കാണാൻ തുടങ്ങിയത്. അത്രയും നാള് ഒരു വിനോദം പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു ആകാശ നിരീക്ഷണമെങ്കിൽ പിന്നീട് അത് എൻ്റെ ഒരു പാഷനായിട്ട് മാറുകയായിരുന്നു. വളരെയധികം പരിമിതികളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഇന്ന് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷത്തോടെയാണ് ഞാൻ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്.
1: അനേകം ശാസ്ത്രജ്ഞന്മാരുടെ അശ്രാന്ത പരിശ്രമവും ദീർഘവീക്ഷണവുമാണ് ഭാരതത്തെ ഇന്ന് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ശക്തികളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത്. ലളിതമായ തുടക്കത്തിൽ നിന്നും ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിലേക്കും നീളുന്ന ISRO യാത്ര ഓരോ ഭാരതീയനും നൽകുന്ന അഭിമാനം ചെറുതല്ല. പുതിയ തലമുറയ്ക്ക് ശാസ്ത്ര അഭിരുചിയും അന്വേഷണ ത്വരയും ഉണ്ടാകാൻ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങൾ ഉപകരിക്കുമെന്ന് പ്രത്യാശിക്കാം.

0: ഇതുവരെ കേട്ടത് പ്രഭാത ഭേരി.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാട തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
6: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1:00.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിൻ്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3x വർദ്ധിച്ചെന്നും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കീഴിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം 3rd നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRF ലെ സ്ഥിരം ജീവനക്കാരുടെ 16th ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണ.

0: യായി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ ആരോപിച്ചു. PM ശ്രീ നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയെന്നും എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് MA റസാഖ് മാസ്റ്റർ MLA നൽകി മന്ത്രി ടി സിദ്ദിഖ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകളും തോടുകളും ജലസ്രോതസ്സുകളും ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് മാപ്പ്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് മറ്റന്നാൾ മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72nd നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് R രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങളെ പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാമാങ്കത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11 ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25% ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറികളിലേക്ക് പ്രവേശനം.
0: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30 നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നതുവരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ അക്കാര്യം കലക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കലക്ടർ പറഞ്ഞു.
0: കാൽപ്പന്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13 പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ മാസം 29-30 തൃശൂർ മത്സരത്തിൻ്റെ ആദ്യ വേദിയാകും. സെപ്റ്റംബർ 5-6 തിരുവനന്തപുരത്തും 12-13 കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബർ 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30th സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 116 900 വിദ്യാർത്ഥികൾ മത്സരിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2nd ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം. സ്ലോവാക്യയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോജക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര 2nd ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗെക്കാണ് 1nd. 47th സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിൻ്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നമസ്തേ. അനന്തപുരിയെ തുടരുകയാണ്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്ക് അരുണോദയം വിടരുന്ന കാഴ്ചയുടെ ഈ ഗാനത്തിൽ എം ജി ശ്രീകുമാർ പാടിയതാണ് ഈ പാട്ട്. ചിത്രം ആഭരണ ചാർത്ത്. ബിജു തിരുമലയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും.

0: ആഭരണ ചാർത്ത എന്ന ചിത്രത്തിലെ ഗാനമാണ് നമസ്തേ അനന്തപുരിയിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 7 മണിയായിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരം. ഇന്നത്തെ ചോദ്യം ഇതാണ്: രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു: രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് എന്താണ്? ഇതിൻ്റെ ശരിയുത്തരം നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന കൃഷിവകുപ്പ് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം ഓണസമൃദ്ധി 2026 ഭാഗമായി 2000 കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതിനായി സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. തിരുവനന്തപുരം MP ഡോ ശശി തരൂർ, കോർപ്പറേഷൻ മേയർ VV രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: കർഷകന് മികച്ച വില, ഉപഭോക്താവിന് ന്യായവില, കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരണം, കർഷകന് 10% അധിക വില, ഉപഭോക്താക്കൾക്ക് 30% വരെ കുറഞ്ഞ നിരക്ക് എന്നിവയാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kshree.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-222-2099. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം, അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്നീ 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നയപരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-237-868. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച

0: തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി 0497-2763-473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 31-2 മണിക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446981320. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധങ്ങളിൽ പരിക്കേൽക്കുന്ന സൈനികർക്കും സിവിലിയന്മാർക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന ആദ്യ ജനീവ കൺവെൻഷൻ ഒപ്പുവച്ചത് 1864 ആഗസ്റ്റ് 22 12 യൂറോപ്യൻ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ മാനുഷിക കരാറിൽ ഒപ്പുവച്ചത്. റെഡ്ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനനിന്റെ ആശയങ്ങളിൽ നിന്നാണ് ഈ കരാർ രൂപപ്പെട്ടത്. യുദ്ധക്കളങ്ങളിൽ ആംബുലൻസുകൾക്കും മെഡിക്കൽ സംഘത്തിനും നിഷ്പക്ഷ പദവി നൽകാൻ ഇത് വഴിയൊരുക്കി. 1907 ആഗസ്റ്റ് 22 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ധീരവനിതയായ മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ വെച്ച് ആദ്യമായി വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും ഈ സംഭവം വഴിയൊരുക്കി. മാഡം കാമയും ശ്യാംജി കൃഷ്ണവർമ്മയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഈ പതാക പിൽക്കാലത്ത് ഭിക്കാജി കാമ പതാക എന്ന് അറിയപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ ദേശീയ പതാകയുടെ ആദ്യകാല രൂപങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കടുത്ത എതിർപ്പ് കാരണം വർഷങ്ങളോളം അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ 1935 അവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്താൻ അനുവാദം ലഭിച്ചത്. 1639 ആഗസ്റ്റ് 22 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ ഫ്രാൻസിസ് ഡേ പ്രാദേശിക ഭരണാധികാരികളിൽ നിന്ന് മദ്രാസ് പട്ടണം എന്ന പ്രദേശം വാങ്ങി കരാറൊപ്പിട്ടത്. ഈ ചരിത്രപരമായ വാങ്ങലാണ് പിൽക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മെട്രോപൊളിറ്റൻ നഗരമായ ചെന്നൈയുടെ രൂപീകരണത്തിന് കാരണമായത്. ഈ ദിനത്തിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഓഗസ്റ്റ് 22 മദ്രാസ് ദിനമായി ആഘോഷിച്ചുവരുന്നു. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന തൽക്ഷണ മുത്തലാഖ് ആചാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ചരിത്രവിധി പ്രസ്താവിച്ചത് 2017 ആഗസ്റ്റ് 22 ചീഫ് ജസ്റ്റിസ് JS ഖേഹാർ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലാണ് ഭൂരിപക്ഷ വിധിയിലൂടെ ഈ ഉത്തരവിറക്കിയത്. മുത്തലാഖ് സ്ത്രീകളുടെ സമത്വത്തിനും മൌലിക അവകാശങ്ങൾക്കും എതിരാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വിധിയെ തുടർന്ന് പിൽക്കാലത്ത് കേന്ദ്ര സർക്കാർ ഇൻസ്റ്റന്റ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം പാസാക്കി. 1978 ആഗസ്റ്റ് 22 സ്വതന്ത്ര കെനിയയുടെ സ്ഥാപക പിതാവും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ജോമോ കെനിയാത്ത അന്തരിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് കെനിയയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രമുഖനായ ആഫ്രിക്കൻ ദേശീയവാദി നേതാവായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് അന്തരിച്ചത് 1818 ആഗസ്റ്റ് 22 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ശക്തമായി ഉറപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: ഇനിയൊരു ഗാനം കേൾക്കാം. അഗ്നിപുഷ്പം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മനോഹരനും സൽമാ ജോർജും പാടിയത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, MK അർജുനന്റെ സംഗീതം.
8: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
7: കേൾക്കാം ആ ഗാനം.

0: പാതിര നേരത്തെ പാതതൻ ഓരത്ത് പയ്യാരം പറഞ്ഞൊരു തപ്പുകൊട്ട്.
1: കണ്ണോട്ടക്കാരന്റെ കൂട്ടിലെ മഹിളയ്ക്ക് കൈതപ്പോ മണം കണ്ടെത്തുന്നു.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ആകാശവാണി അനന്തപുരി FM 101.9.
3: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
6: ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും ദീർഘായുസ്സിനും ശരിയായ ആഹാരം അനിവാര്യമാണ്. ഭക്ഷണം ഊർജം നൽകുക മാത്രമല്ല, ഓരോ കോശത്തിന്റെയും പ്രവർത്തനം, ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ, പ്രതിരോധ സംവിധാനം, കുടലിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ ആരോഗ്യം എന്നിവയെയും സ്വാധീനിക്കുന്നു. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഫുഡ് ഇസ് മെഡിസിൻ എന്ന ആശയത്തെ ശക്തമായി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, പലതരം ക്യാൻസറുകൾ എന്നിവയുടെ വർദ്ധനയ്ക്ക് പിന്നിൽ തെറ്റായ ഭക്ഷണശീലങ്ങൾ വലിയൊരു കാരണമാണ്. അമിതമായി സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ, അമിതമായ അളവിൽ പഞ്ചസാര, ഉപ്പ്, ട്രാൻസ്ഫാറ്റ്, ശീതളപാനീയങ്ങൾ, ക്രമരഹിതമായ ഭക്ഷണ സമയം എന്നിവയാണ് പ്രധാന വില്ലന്മാർ. ആയുർവേദത്തിലെ ശരിയായ ഭക്ഷണക്രമം നമുക്ക് പരിശോധിക്കാം. ആയുർവേദത്തിൽ അഗ്നി അഥവാ ദഹനശക്തിയാണ് ആരോഗ്യത്തിന്റെ കേന്ദ്രബിന്ദു. രാവിലെ പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് ദഹനശക്തി ഏറ്റവും കൂടുതലായതിനാൽ പ്രധാന ഭക്ഷണം, രാത്രി ലഘുവും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണം, ഇതാണ് രീതി. രാവിലെ 11 മണിക്കും വൈകിട്ട് 4 മണിക്കും പഴങ്ങൾ, പച്ചക്കറികൾ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, വറുത്ത കടല, നിലക്കടല, ബദാം, വാൾനട്ട് തുടങ്ങിയ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ മാറി മാറി തിരഞ്ഞെടുക്കാം. വയറിന്റെ പകുതി ഭക്ഷണത്തിനും കാൽഭാഗം വെള്ളത്തിനും ശേഷിക്കുന്ന ഭാഗം ഒഴിച്ചിടുക എന്നതാണ് ആയുർവേദത്തിന്റെ ലളിതമായ ഉപദേശം. ആരോഗ്യ സംരക്ഷണത്തിനായി നമുക്ക് കുറച്ച് നല്ല വിഭവങ്ങൾ പരിചയപ്പെടാം. കരിനെല്ലിക്ക. നല്ലെണ്ണയിൽ വഴറ്റിയ നെല്ലിക്കയിൽ കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കുന്ന കരിനെല്ലിക്ക ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നെല്ലിക്ക മഞ്ഞൾ ചട്നി. നെല്ലിക്ക, മഞ്ഞൾ, ഇഞ്ചി, അല്പം ഉപ്പ് എന്നിവ ചേർത്തരച്ചാൽ ആന്റി ഓക്സിഡന്റുകൾ സമൃദ്ധമായ ചട്നി ലഭിക്കും. ചെറുപയർ അല്ലെങ്കിൽ പയറിന്റെ വേവിച്ച വെള്ളത്തിൽ അല്പം കുരുമുളക് പൊടിയും ചുട്ട പച്ചമുളകും കടുക് താളിച്ചതും ചേർത്താൽ പ്രോട്ടീൻ സമൃദ്ധമായ ഒരു ആരോഗ്യപാനീയം തയ്യാറാകും. റാഗിക്കഞ്ഞി. റാഗിപ്പൊടി, മോര് അല്ലെങ്കിൽ പാല്, ചെറിയ ഉള്ളി, ജീരകം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന റാഗിക്കഞ്ഞി കാൽസ്യവും ഫൈബറും ധാരാളമായി നൽകുന്നു. മുളപ്പിച്ച പയർ സാലഡ്. മുളപ്പിച്ച ചെറുപയർ, ഉള്ളി, തക്കാളി, മല്ലിയില, നാരങ്ങാനീര് എന്നിവ ചേർത്ത് കഴിക്കുന്നത് പ്രോട്ടീനും വിറ്റാമിനുകളും വർദ്ധിപ്പിക്കുന്നു. ഓട്സ് വെജിറ്റബിൾ കഞ്ഞി. ഓട്സിൽ ക്യാരറ്റ്, ബീൻസ്, പയർ, ജീരകം, ഇഞ്ചി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പ്രഭാത ഭക്ഷണം ദീർഘനേരം വിശപ്പടക്കാൻ സഹായിക്കും. ജീരകം, മല്ലി, പെരിഞ്ജീരകം, ഉലുവ എന്നിവയിൽ ഏതെങ്കിലും രാത്രി വെള്ളത്തിൽ ഇട്ടുവച്ച് രാവിലെ തിളപ്പിച്ച് ഇളം ചൂടോടെ കുടിക്കുന്നത് ദഹനത്തിന് സഹായകരമാണ്. ചായയും കാപ്പിയും മിതമായി ഉപയോഗിക്കുക. ദിവസേന നിരവധി കപ്പ് കാപ്പിയോ ചായയോ കുടിക്കുന്നതിന് പകരം ചില സമയങ്ങളിൽ ചുക്കുവെള്ളം, തുളസിച്ചായ, മല്ലിക്കാപ്പി, ജീരകവെള്ളം എന്നിവ പരീക്ഷിക്കാം. നിറങ്ങളുള്ള പച്ചക്കറികൾ കഴിക്കുക. ദിവസവും കുറഞ്ഞത് ഒരു പഴവർഗ്ഗമെങ്കിലും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ പലതരം പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് മുൻഗണന നൽകുക. പാക്കറ്റ് ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ മിതമായി ഉപയോഗിക്കുക. നന്നായി ചവച്ച് ശാന്തമായി ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് വരെ കഴിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വില കൂടിയ സൂപ്പർ ഫുഡുകൾ തേടി പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ നെല്ലിക്കയും മുരിങ്ങയിലയും പയറും കറിവേപ്പിലയും ഇഞ്ചിയും മഞ്ഞളും മോരും കഞ്ഞിയും തന്നെയാണ് യഥാർത്ഥ ആരോഗ്യ സമ്പത്ത്. ശരിയായ ഭക്ഷണമാണ് ഏറ്റവും മികച്ച പ്രതിരോധ ചികിത്സ.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
7: തൊഴിൽ ദർശനം.
5: കേന്ദ്ര
8: പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ ടെൽ കോർപ്പറേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ 32 പേർക്കും ഡിപ്ലോമ യോഗ്യതയുള്ള 8 പേർക്കുമാണ് അവസരം. എറണാകുളത്തും ഒഴിവുണ്ട്. വിഷയങ്ങൾ: ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ ബന്ധപ്പെട്ട സ്ട്രീം അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നേടിയ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ഒരു വർഷമോ അതിൽ കൂടുതലോ പരിശീലനം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം നേടിയിട്ടുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https://natas.education.gov.in മുഖേന രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://natas.education.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 27. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.railtel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.railtel.in. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ് HBL വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 81 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ജനറൽ മാനേജർ 2, DGM 2, മാനേജർ 5, ഇലക്ട്രിക്കൽ 1, ക്വാളിറ്റി കൺട്രോൾ 2, EDP 1, അക്കൌണ്ട്സ് 1, ഡെപ്യൂട്ടി മാനേജർ അക്കൌണ്ട്സ് 1, മെക്കാനിക്കൽ എഞ്ചിനീയർ 9, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 2, HR വെൽഫെയർ ഓഫീസർ 1, ഷിഫ്റ്റ് ഇൻചാർജ് 3, ETP ഇൻചാർജ് 1, ഷിഫ്റ്റ് കെമിസ്റ്റ് 3, മൈക്രോബയോളജിസ്റ്റ് 2, സീനിയർ മാനുഫാക്ചറിംഗ് കെമിസ്റ്റ് 2. യോഗ്യത: BE, BTech, BSc, MSc, MCA, MBA, MCOM, CA, CMA, ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം. പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. നോൺ മാനേജ്മെന്റ് തസ്തികകളും ഒഴിവും പാൻ ഇൻചാർജ് 5, ബോയിലിംഗ് ഹൌസ് ഫിറ്റർ 1, ഇലക്ട്രീഷ്യൻ 1, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, DCS ഓപ്പറേറ്റർ 6, ടർബൈൻ 3, ബോയിലർ 3, ബോയിലർ അറ്റൻഡ് 3, ടർബൈൻ ഓപ്പറേറ്റർ 1, ഓപ്പറേറ്റർ 3, HT ലൈൻമാൻ 1. യോഗ്യത: 10ാം ക്ലാസ് +2 ITI, ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം. പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. സീസണൽ തസ്തികകളും ഒഴിവും മിൽ ഹൌസ് ഫിറ്റർ 1, പാൻമാൻ 4, അസിസ്റ്റന്റ് പാൻമാൻ 9, ഇലക്ട്രീഷ്യൻ 9, ലാബ് കെമിസ്റ്റ് 2. യോഗ്യത: 10ാം ക്ലാസ് ITI BSc. പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തപാൽ മുഖേന അയക്കണം. ഒരു തസ്തികയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. വിലാസം: HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ്, ഹൌസ് നമ്പർ 3J/352, പ്ലോട്ട് നമ്പർ 973, നിയർ അംബർ അപ്പാർട്ട്മെന്റ്, ന്യൂ പാടലിപുത്ര കോളനി, പട്ന, ബീഹാർ 80013. വിലാസം ഒരിക്കൽ കൂടി: HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ്, ഹൌസ് നമ്പർ 3J/352, പ്ലോട്ട് നമ്പർ 973, നിയർ അംബർ അപ്പാർട്ട്മെന്റ്, ന്യൂ പാടലിപുത്ര കോളനി, പട്ന, ബീഹാർ 80013. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hpclbiofuels.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hpclbiofuels.co.in.
7: തൊഴിൽ ദർശനം.
9: ഇന്ന് ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
10: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
9: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
11: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
12: ഓണം വരവായി.
13: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
12: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
13: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
14: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
15: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
16: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: സച്ചിൻ കൈതപ്രം വരികൾ എഴുതി വിജേഷ് ഗോപാലും ചിത്രയും പാടിയ ഒരു ഗാനം കേട്ടാലോ നമുക്കിനി. ചിത്രം അറബി പൊന്നാണ്. ഈ ഗാനത്തിന് വേണ്ടി വരികൾ രചിച്ചത് വിജയ് നായരമ്പലം.

0: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
3: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
4: എന്നാ പറയ?
6: 90, 72, 503, 503.
2: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റിക്കൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
0: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
9: പാട്ടും പൊരുളും.
10: രചന കുരിപ്പുഴ സജീവ്.
11: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. വീണ്ടും ഒരു പൊന്നോണം വരവായി. ഓണം നമുക്ക് കേവലം ഒരാഘോഷമല്ല, പണ്ടെന്നോ നിലനിന്നതോ ഭാവിയിൽ വരാനിരിക്കുന്നതോ ആയ അതിമനോഹരമായ ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉദാത്ത സങ്കല്പമാണ്, അനാദിയായ പ്രതീക്ഷയാണ്. എല്ലാവരും സന്തോഷിക്കുന്ന, സമത്വവും നീതിയും സമഭാവനയും പരിലസിക്കുന്ന, ആരുമാരും ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു സാമൂഹിക ജീവിതത്തെ അത് സ്വപ്നം കാണുന്നു. മഹനീയമായ ആ സ്വപ്നം ആണ്ടുതോറും നമ്മുടെ ആത്മാവിനെ വന്നുണർത്തുന്നു, ജീവിതത്തെ വർണ്ണാഭമാക്കുന്നു. മലയാളിക്ക് ഓണം ഒരു സാംസ്കാരികോത്സവമാണ്. പ്രകൃതിയുടെ ലാവണ്യ തികവിന്റെയും വിളവെടുപ്പിന്റെ ആഹ്ലാദ തിമിർപ്പിന്റെയും ഉത്സവമാണ്. കേരളത്തിന്റെ കലകളായ കലകളെയെല്ലാം സർഗാത്മകമാക്കിയ ഓണം മലയാള ചലച്ചിത്രഗാന ശാഖയെയും ഏറെ സമ്പന്നമാക്കിയിട്ടുണ്ട്. മന്ദിരമധുരമായി മനസ്സിൽ ഓടിയെത്തുന്ന എത്രയെത്ര ഗാനങ്ങൾ, അനശ്വര ഗാനങ്ങളുടെ ഈ അമൂല്യ ശേഖരത്തിൽ നിന്നും മികച്ച ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ആകാശവാണി ഈ വർഷവും പൊന്നോണത്തെ വരവേൽക്കുകയാണ്. ആയിരത്തി 1977 പുറത്തിറങ്ങിയ വിഷുക്കണി എന്ന ചലച്ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച്, സലിൽ ചൗധരി സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനം എന്തുകൊണ്ടും ഈ സന്ദർഭത്തിന് ഇണങ്ങുന്നു. നസീറും വിധുബാലയും അഭിനയിക്കുന്ന പ്രണയഗാനമായിട്ടാണ് ഈ ഗാനം ചിത്രീകരിക്കുന്നതെങ്കിലും ലക്ഷണമൊത്ത ഒരു ഓണപ്പാട്ടാണ് ഇത്.

1977 ഏപ്രിൽ 14 വിഷുക്കണിയായി മലയാളിക്ക് ലഭിച്ച ഈ ചിത്രം കർപ്പകം എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ റീമേക്കായിരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി ലളിത മധുരമായ വരികൾ, ഗ്രാമീണ ജീവിതത്തിന്റെ സാരല്യം തുളുമ്പുന്ന ഇമേജുകളും കൽപ്പനകളും, വാക്കുകളിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദ വായ്പ, ശ്രീകുമാരൻ തമ്പി, സലിച്ചൗധരി, യേശുദാസ് എന്നീ പ്രതിഭാശാലികളുടെ ഒത്തുചേരൽ കൊണ്ടുണ്ടായ ഒരപൂർവ ചാരുത ഈ ഗാനത്തിനുണ്ട്. ഒരു പാട്ട് കാലത്തെ അതിജീവിച്ചുകൊണ്ട് ജനമനസ്സിൽ നിലനിൽക്കുന്നത് വരികളും സംഗീതവും ആലാപനവും ഒരുപോലെ നന്നാവുമ്പോഴാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കവിപ്രതിഭ ഈ പാട്ടിലുടനീളം അത്യന്തം പ്രസാദാത്മകമായി പരിലസിക്കുന്നു. പൂക്കളും പൂവിളിയും കരിങ്കർക്കിടകം പെയ്തു തെളിഞ്ഞ പുതുവെയിലിൽ പാറിക്കളിക്കുന്ന പൊന്നോണത്തുമ്പികളുമാണ് ഓണത്തിന്റെ വരവ് ഘോഷിക്കുന്നത്. പൂവിളിയിൽ പങ്കുചേരാൻ മാത്രമല്ല പൂത്തുമ്പിയെ കവി ക്ഷണിക്കുന്നത്, മോഹം പൊന്നിൻ മുത്തായി മാറ്റുന്ന പൂവയലിന്റെ ഭാഗം വാങ്ങാൻ കൂടി പൂത്തുമ്പിയെ ക്ഷണിക്കുന്ന കവിഭാവന നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്ക മനസ്സിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മോഹം പൊന്നിൻ മുത്തായി മാറുന്ന പൂവയലിനെ കവി പ്രകീർത്തിക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യന്റെ ത്യാഗസുരഭിലമായ അധ്വാനത്തെ തന്നെയാണ്. ഒരു സിനിമയുടെ പ്രത്യേക കഥാസന്ദർഭത്തിനു വേണ്ടി എഴുതുമ്പോഴും അതിലധികം അർത്ഥധ്വനികൾ പാട്ടിൽ വന്നു ചേരുന്നു. പാട്ടിൽ ആദ്യവസാനം കവി അഭിസംബോധന ചെയ്യുന്നത് പൊന്നോണത്തുമ്പിയെയാണ്. പൊന്നോണത്തുമ്പി എന്ന ഇമേജിന്റെ സൗന്ദര്യബോധപരമായ ആവർത്തനം സമ്പന്നമായ ഈ പ്രകൃതിയുടെ തുടിക്കുന്ന ആത്മാവ് തന്നെയാക്കി അതിനെ വളർത്തുന്നു. പ്രകൃതിയുടെ ആത്മസൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഹൃദ്യമായ ഋതുഭേദത്തിന്റെ പേരുകൂടിയാണ് ഓണം. പൂവിളിയിൽ ആരംഭിച്ച പല്ലവി അനുപല്ലവിയിലെത്തുമ്പോൾ കൂടുതൽ പ്രസന്നമാവുന്നു. പൂകൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം, പരിസരമാകെ ഓണപ്പൂക്കൾ നിറയുമ്പോൾ പാടത്ത് കാറ്റിന്റെ പുല്ലാങ്കുഴൽ സംഗീതം കേട്ട് നൃത്തം വയ്ക്കുന്ന നെൽക്കതിരുകൾ, എത്ര മധുരമായ കൽപ്പന! ആ കതിരുകൾ നേരത്തെ കൊയ്തെടുക്കാം. അത്തമിങ്ങെത്തിച്ചേർന്നു, പൂമുറ്റം തോറും പുന്നെല്ലിന്റെ പൊന്മല ഉയരട്ടെ.

മൗലികതയുള്ള കവികൾ പാട്ടെഴുതുമ്പോൾ അവർ ജനിച്ചു വളർന്ന ഭൂപ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ആത്മമുദ്രകൾ കൂടി ആ പാട്ടിൽ പതിഞ്ഞുകിടക്കും. ശ്രീകുമാരൻ തമ്പി ജനിച്ചു വളർന്ന ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിയും പ്രകൃതി ഭംഗിയും ഈ പാട്ടിൽ നൃത്തം വയ്ക്കുന്നു. കുട്ടനാടൻ കാർഷിക സംസ്കൃതിക്ക് നേരെ പിടിച്ച കണ്ണാടിയായി ഈ ഗാനം മാറുന്നു. മാരിവിൽ മാല മാനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപൂമാലയി പമ്പാതീരത്തിൽ, പൂക്കളങ്ങളിൽ കേരളത്തിന്റെ ശാലീന ഭംഗി തുളുമ്പുന്ന തുമ്പപ്പൂവും നന്ദ്യാർവട്ടവും തെച്ചിയും ചെമ്പരത്തിയുമൊക്കെയാണ് വരവ് പൂക്കളും ഇൻസ്റ്റന്റ് സദ്യയും ഓണമൊരുക്കുന്ന നമ്മുടെ കാലം ഗൃഹാതുരതയോടെ മൺമറഞ്ഞ നിഷ്കളങ്ക സൗന്ദര്യങ്ങളെ, നന്മകളെ ഓർക്കുന്നു.

0: വിഷുക്കണി എന്ന ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഓണവും വിഷുവും നെല്ലും നെൽക്കതിരും പൂവുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിലെ തന്നെ വാണിജ്യറാം പാടിയ കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന്, അതിലെ അനുപല്ലവി പൊന്നും പൂവും നിന്നെ തേടും നേരം എന്ന് പാടിയിരിക്കുന്നു. ചരണം പൂവാരി നീ അർച്ചന ചെയ്യാൻ കോവിലിപ്പോൾ തുറന്നിടും എന്നാരംഭിക്കുന്നു. മറ്റൊരു ഗാനം മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, അതിൽ എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എന്നാണ് അനുപല്ലവി ആരംഭിക്കുന്നത്. പൊന്നുഷസിൻ ഉപവനങ്ങൾ പൂവിടും എന്ന മറ്റൊരു ഗാനത്തിൽ ചരണം അച്ഛൻ പണ്ടു ചെയ്ത പുണ്യലതയിലിവൾ പൂത്തുവോ എന്നാരംഭിക്കുന്നു. രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ എന്ന ഗാനത്തിന്റെ അനുപല്ലവിയിൽ ഓരോ കഥകൾ പറഞ്ഞും ഒരു കുളിർ സ്വർഗം പകർന്നും നെല്ലിൻ മണത്തിൽ കുളിച്ചും നാം നാളെയെ തേടിയ കാലം തളിരും താരും കൊഴിഞ്ഞു എന്ന് പാടുന്നു. മുന്നോട്ട് മുന്നോട്ട് കാളെ എന്ന മറ്റൊരു ഗാനം ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ച തന്നെയായി ആസ്വാദക മനസ്സിൽ പതിയുന്നു. മലയാളി അല്ലാത്ത സലീൽ ചൗധരി മലയാളത്തിന്റെ ഹൃദയം അറിഞ്ഞ് ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. വരികളുടെ അർത്ഥവും ആഴവും ആഘോഷപരിധിയും ഉൾക്കാഴ്ചയുള്ള സ്വരവിന്യാസത്തിലൂടെ അദ്ദേഹം ധന്യമാക്കിയിരിക്കുന്നു. ആ ധന്യതയെ യേശുദാസിന്റെ ഗന്ധർവ ശബ്ദം നമ്മുടെ മനസ്സിൽ ഒരിക്കലും അവസാനിക്കാത്ത ഉത്സവ തിമിർപ്പിന്റെ പൂവിളിയാക്കി മാറ്റി. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച ഇതേ സമയം എത്താം.
1: പാട്ടും പൊരുളിലൂടെ പാട്ടിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് എസ് രമേശൻ നായർ വരികളെഴുതി എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഒരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാരും പ്രദീപം പാടിയ പാട്ടാണിത്. ചിത്രം ധീം തരികിടത്തോം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: 1st ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചിഹ്നം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് 1st August to September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
11: നമസ്തേ, അനന്തപുരയിലൂടെ ഇനി നമുക്ക് പാട്ടുകൾ കേൾക്കാം. കാർത്തിക് പാടിയ ഗാനമാണിപ്പോൾ ചിത്രം ഹോം. അരുൺ അലാട്ടിന്റെ വരികൾ, രാഹുൽ സുബ്രഹ്മണ്യത്തിന്റെ സംഗീതം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലോക്കൽ ഡേസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൾ സെയിൽ മിസ് ആക്കല്ലോ.
7: പി ഭാസ്കരന്റെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണമിട്ട, പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമിതാ. ചിത്രം 7-ാം കടലിനക്കരെ.

0: നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആഗോള തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലപ്പുറം ജിംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം MRFലെ സ്ഥിരം ജീവനക്കാരുടെ 16-ാമത് ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണ. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദ ഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി KE സുരേന്ദ്രൻ. PM3 നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു. മധ്യ ഉക്രൈനിലെ ക്രിവിറഹ് നഗരത്തിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ജന്മനഗരത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 130 പേരിൽ 23 കുട്ടികളും ഉൾപ്പെടുന്നു. കോഴിക്കോട് ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിന് സമീപം സംഘടിപ്പിച്ച ഓണം 2026 സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഇന്ന് സമാപിക്കും. ഓണക്കാലത്ത് നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലയിൽ ലഭ്യമാക്കാൻ 9 ഓഗസ്റ്റിനാണ് ട്രേഡ് ഫെയർ ആരംഭിച്ചത്. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ലോവാക്കിയയിൽ U20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോജക്കിന് സ്വർണം. ചൈനയുടെ ജിങ്റു സണിനെ തോൽപ്പിച്ചിട്ടാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ആദ്യഘട്ടത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, മറന്നില്ലല്ലോ അല്ലേ? അതിൻ്റെ ഉത്തരം പറയാനുള്ള സമയമാണിത്. ചോദ്യം ഏതാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം കേട്ടാലോ? ശരിയുത്തരം വിക്രം 1 എന്നുള്ളതാണ്. വിക്രം 1 ആണ് ശരിയുത്തരം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്ക്രൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പാണ് ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത്. മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യത്തിലൂടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് 2026 ജൂലൈ 18 വിക്രം 1 വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടത്. അപ്പം ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയുന്നു. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിൻ്റെ പേര് വിക്രം 1. ഇനി കാലം സാക്ഷി.
1: യു ആർ അനന്തമൂർത്തി. ഉടുപ്പി രാജഗോപാലാചാര്യ അനന്തമൂർത്തി എന്ന യു ആർ അനന്തമൂർത്തി 1932 ഡിസംബർ 21 കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഇംഗ്ലണ്ടിൽ നിന്നും തുടർ പഠനവും കരസ്ഥമാക്കി. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ നിന്നും 1966 ഇംഗ്ലീഷ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം കേരളത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ സംസ്കാരയടക്കം 5 നോവലുകളും 8 ചെറുകഥാസമാഹാരങ്ങളും 3 കവിതാസമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. 1984 കർണാടക രാജ്യോത്സവ പുരസ്കാരവും 1994 ജ്ഞാനപീഠ പുരസ്കാരവും 1998 പത്മഭൂഷണം ലഭിച്ചു. 2012 കൊൽക്കത്ത സർവകലാശാല ഡീലിറ്റ് നൽകി ആദരിച്ചു. 2014 ഓഗസ്റ്റ് 22 യു ആർ അനന്തമൂർത്തി അന്തരിച്ചു.
2: ഈവൻ ആസ് എ റൈറ്റർ, ഈവൻ ഇൻ മൈസൂർ, ലിവിംഗ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് കന്നഡ, ഐ ഡിഡ് നോട്ട് റൈറ്റ് ഓൾവേസ്. ഐ നെവർ റോട്ട് റെഗുലർലി. I am a very obsessive kind of writer, you know. I carry certain themes in my mind and they go on and on, you know. They begin to collect all my thoughts. It's almost like a crystal, you know, which is in a saturated solution, and the crystal goes on growing. So my thoughts grow like that. I have certain obsessions, and every one of my novels is the fulfillment of some obsessions, you know, growing into total crystals. It takes a long time, and then when I write, it is sudden. I start writing and within 3 or 4 days I finish it, and then I feel emptied again, as if I can't write anything. After every work I have felt I can no longer write, this is my end. I have to feel like that, and then if I am lucky I will write again. That's how I have written. When I accepted the vice chancellorship, I did so because I had come to the end of a certain writing preoccupation, and I was looking for something new. And when Kerala called me, I knew that I have been read in Kerala, and it's very rare these days one state asking another man from another state to come and be the vice chancellor. We are growing very parochial these days. I thought it's a wonderful opportunity, I should go, and I came here. And also what attracted me was the writers whom I knew in Kerala, you see. After coming here for a whole year, I could not write anything. But then suddenly I came here for the Eduthachan meeting in Trivandrum. And when I spoke, I had a feeling I was speaking differently from the usual speeches I made. I went back and wrote a poem on Eduthachan. It is on Rama and Krishna. It's a kind of a meditation on what Ramayana and Mahabharata means for India. And then around that, all my political preoccupations and my other preoccupations began to crystallize around it.
1: കാലം സാക്ഷിയിൽ നമ്മൾ ഇതുവരെ കേട്ടത് യു ആർ അനന്തമൂർത്തിയുടെ ശബ്ദം.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
6: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
5: 45 ദിവസം
6: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
8: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
9: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
10: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ, ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
11: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനും മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനും മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
10: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
11: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോളം
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ. അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിങ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അഡ്ഡമാം.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ നെക്ലേസുകളും 5000 സ്വർണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഇനിയൊരു ചലച്ചിത്രകാരമാണ്. MS വിശ്വനാഥന്റെ സംഗീതത്തിൽ PJ ചന്ദ്രനും അമ്പിളി ബിച്ചു എന്നിവർ പാടിയതാണ് വെല്ലുവിളി എന്ന ചിത്രത്തിലെ പാട്ട്.

അത്തപ്പൂവട തരികിട തകർന്നേ തരികിട തകർന്നേ തരികിട.

കൊണ്ടിട്ട് മണ്ടൻ കരടിക കടിയെ തുവടിയെ

0: ഓണത്തിൻ്റെ എല്ലാ ആവേശ തിരയിളക്കങ്ങളുമുള്ള ഒരു പാട്ട് ആണ് ഈ വെല്ലുവിളി എന്ന ചിത്രത്തിലെ പാട്ട് എന്ന് തോന്നുന്നു. നമുക്കിനി നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ചുറ്റും. MBBS BDS സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഡിലീഷൻ, പുനഃക്രമീകരണം എന്നിവയ്ക്കുള്ള സമയം നീട്ടി. ഈ മാസം 24 രാവിലെ 11 മണിവരെ അപേക്ഷിക്കാം. 25 താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. കാർഷിക സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ PG, PG ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. September 3 രാവിലെ 10:30 തൃശൂർ വെള്ളാനിക്കരയിലെ KAU ഓൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വച്ചാണ് നടക്കുക. തിരുവനന്തപുരം ധനുവച്ചപുരം ITIയിൽ വയർമാൻ ട്രേഡിൽ ഒഴിവുള്ള നിയമനത്തിനായുള്ള ഇന്റർവ്യൂ ഇന്ന് രാവിലെ 10:30 ധനുവച്ചപുരം ITIയിൽ വച്ച് നടക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഓണം സ്പെഷ്യൽ ട്രെയിൻ നാളെയും 28 മുംബൈ, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് നാളെയും ബംഗളൂരുവിൽ നിന്ന് 28 സർവീസ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം Season 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെ കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 crore ഓണം ബമ്പറും ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് August 1 to September 30 ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
9: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
10: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 to 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 gram മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
9: അല്ലേ, തീർന്നില്ല മോളെ. 25 pound മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 gold കോയിനും 40 pound മുകളിലുള്ള പർച്ചേസിന് 1 gold റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
11: 10 lakh രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
12: 75 വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
13: ഓണം വരവായി.
14: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
13: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
14: 2 floors 10,000 square feet അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
15: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
16: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
15: 60 സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
17: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
18: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
17: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
19: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
4: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
3: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
5: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
4: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നേ?
7: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്
6: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
7: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
8: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക് August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
9: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
10: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
9: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
10: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
6: എന്നാ പറയ?
11: 90 72 503 503.
12: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
13: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
12: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
13: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
14: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
15: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
16: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
15: നോവൽ സഞ്ചാരം.
17: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
18: വണ്ടിയുടെ ശബ്ദം അവളെ സ്വപ്നത്തിൽ നിന്നുണർത്തി. എന്തിനതൊക്കെ വിചാരിക്കുന്നു? മാതുകുട്ടിയെപ്പറ്റി വിചാരിക്കാം. മാതുകുട്ടിക്ക് കുട്ടികളുണ്ടായിരുന്നോ? ഒക്കത്തു വെച്ചപ്പോൾ ചൂളം വിളിച്ചുവെന്നല്ലേ പറഞ്ഞത്? കുട്ടിയെ ഒക്കത്തു വച്ചിരിക്കും. അപ്പോഴേക്കും ഭർത്താവ് തീവണ്ടി കയറിപ്പോയിരിക്കും. മാതുകുട്ടിയുടെ ഭർത്താവും കുടുംബത്തിൻ്റെ ക്ഷേമത്തെ ഓർത്ത് നാടുവിട്ടതായിരിക്കും. എല്ലാ ചെറുപ്പക്കാരുടെയും ഗതി ഇതുതന്നെയാണോ? ഈ കാലത്ത് ആർക്കും നാട്ടുമ്പുറത്ത് പൊറുക്കാൻ കഴിയുകയില്ലേ? ഭർത്താവ് പോയപ്പോൾ മാതുകുട്ടി കഷ്ടപ്പെട്ടിരിക്കുമോ? അവളെ ആരെങ്കിലും കടന്നാക്രമിച്ചിരിക്കുമോ? എല്ലാ പെൺകുട്ടിയും അക്രമം സഹിക്കണമോ? രാധയുടെ മനസ്സ് ഭൂതകാലത്തേക്ക് വഴുതി പോവുകയാണ്. അവളറിയുന്നില്ല, നമ്പടി വീട്ടിലെ മുകളിലെ നിലയിലെ 2-ാമത്തെ മുറിയാണത്. അതടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണ് അവൾ. അന്തിമഞ്ഞക്കതിരുകളും അരിമുല്ല പൂമണവും കൂടിക്കലർന്ന് ജാലകത്തിനുള്ളിലൂടെ വരുന്നു. ആഹ്ലാദകരമായിരുന്നു ആ അന്തരീക്ഷം. വേദനകൾ ഉറങ്ങിപ്പോകുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നിന്ന് ശോകമധുരമായി ഒരു ഗാനം പുറപ്പെടുന്നുവെന്ന് തോന്നും. രാധയ്ക്ക് താൻ ചെറുപ്പത്തിൽ പഠിച്ച ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന പാട്ട് ഒന്ന് പാടാൻ തോന്നി. പക്ഷേ പാടിയില്ല. 2 ദിവസമായി അവളുടെ മനസ്സിൽ ആശയും ആഹ്ലാദവും മുട്ടിടാൻ തുടങ്ങിയിട്ട്. പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് അവസാനം കുഞ്ഞിരാമൻ്റെ കത്ത് കിട്ടിയിരിക്കുകയാണ്. അധികമൊന്നും എഴുതിയിട്ടില്ല. ഒരു കമ്പനിയിൽ ജോലി കിട്ടി, സുഖമാണ്. രാധയെ കാണാത്തതിൽ വ്യസനമുണ്ട്. കഴിഞ്ഞു, അത് മതിയായിരുന്നു. വ്യസനമുണ്ട് എന്നൊരൊറ്റ വാക്ക് മതി. എത്ര വാചാലമാണ് ആ വാക്ക്! അത് ഒരു ഗാനം പോലെ മനസ്സിൽ മുഴങ്ങിക്കളിക്കുന്നു. അവളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ഒരുടമസ്ഥനുണ്ട്. കട്ടിലിൻ്റെ ചുവട് തുടച്ച് വെടിപ്പാക്കുമ്പോൾ അവൾ ആലോചിച്ചു, കുഞ്ഞിരാമൻ കട്ടിലിലോ നിലത്തോ കിടക്കുക? ആർക്കറിയാം? അല്ലെങ്കിൽ എവിടെ കിടന്നാലെന്താണ്? അയാൾ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടാകണം. ആ സ്വപ്നത്തിൽ താൻ കൂടുതൽ ആലോചിക്കുവാൻ ഒരു ലജ്ജ. ജാലകപ്പടികൾ തുടയ്ക്കുമ്പോൾ പോക്കുവെയിൽ വന്ന് തടവുന്ന തൻ്റെ മുഖം കണ്ണാടിയിലൊന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു. ചുവരിൽ തൂക്കിയ വലിയ കണ്ണാടിയിലേക്ക് ഒന്നൊളിഞ്ഞു നോക്കി. മന്ദസ്മിതം തൂകുകയും ചെയ്തു. അമ്മയുടെ വർദ്ധിച്ചു വരുന്ന രോഗവും കുടുംബത്തിലെ കഷ്ടപ്പാടുകളും അവൾ വിസ്മരിച്ചിരിക്കുന്നു. ആകെപ്പാടെ ഒരു രസം. ഈ ലോകം നല്ലതാണ് എന്ന് ആരോടെങ്കിലും പറയാനൊരു വെമ്പൽ. പെട്ടെന്നാണ് പിമ്പിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. കാർത്തികേയൻ. രണ്ടു ദിവസമായി അദ്ദേഹം പട്ടണത്തിൽ നിന്ന് വന്നിട്ട്. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു ചെല്ലുമെന്ന് അവൾ നനച്ചതല്ല. കൊച്ചജമാനെ കണ്ടപ്പോൾ രാധ വാതിലിൻ്റെ മുക്കിലേക്ക് ചൂളി. അതോടെ തല പതുക്കെ വാതിലിന്മേൽ ഒന്നടിക്കുകയും ചെയ്തു. തലമുട്ടിയോ? വിടർന്ന ചിരിയോടെ കാർത്തികേയൻ ചോദിച്ചു. രാധ അതിനു മറുപടി പറഞ്ഞില്ല. വാതിൽക്കൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ കടന്നു പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. വേദനിച്ചോ? അയാൾ വീണ്ടും അന്വേഷിച്ചു. ഇല്ല. പിന്നെ ഒന്ന് പുറത്തേക്ക് പോണം. ഞാനോ? അല്ല, എനിക്ക്. അവൾ വിക്കി. എന്നെ ഭയമാണോ? ദിവാൻജി പുഞ്ചിരി തൂകി. രാധ നിശബ്ദയായി നിന്നതേയുള്ളൂ.
17: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്. സ്മൃതി മധുരം.
19: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
20: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സായ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
21: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
20: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
19: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ്.
22: കർക്കിടക കാർമേഘങ്ങൾ ഒഴിഞ്ഞ് വസന്തകാലത്തിന്റെ വരവായി. തെളിഞ്ഞ മനസ്സും പുത്തൻ പ്രതീക്ഷയും പുതുമയുടെ സുഗന്ധവുമായി ഓരോ മനസ്സുകളും മാവേലി നാടുവാണ കാലത്തിന്റെ ഓർമ്മയിൽ അത്തം പത്തിന് പൊന്നോണമാകുന്നു. പൂക്കളുടെയും വർണ്ണങ്ങളുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഉത്സവകാലം. കുളിരുന്ന കാറ്റും തെളിമയാർന്ന നിലാവും നിറയുന്നു ഭൂമിയിൽ. ഓണപ്പൊട്ടനും ഓണവില്ലും ഓണത്തുമ്പിയും തുമ്പിത്തുള്ളലും തിരുവാതിരയും ഓണത്തപ്പനും ആവണി പൊന്നൂഞ്ഞാലും ഉത്രാടപ്പൂനിലാവും തിരുവോണ സദ്യയും അത്തപ്പൂക്കളവും കസവുടയാടകളും ഓണക്കോടിയും എങ്ങും ആർപ്പുവിളികളും ഉത്സവമേളങ്ങളും വള്ളംകളിയും വഞ്ചിപ്പാട്ടും നിറയുന്ന ഓണക്കാലത്തെ ഓർത്തുകൊണ്ട് അത്തം മുതൽ 10 ദിനം നീളുന്ന ഓണം നിറയുന്ന പാട്ടുകളിതാ സ്മൃതിമധുരത്തിലൂടെ. പൂവേ പൊലിപൂവേ, ആർപ്പോ ഇറോ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
2: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാൻ നമുക്കിനി ബാലോഗ്രിയത്തിന്റേതാണ് വരികൾ. ജോൺസന്റെ ഈണം, ചിത്രം എൻ്റെ ശ്രീകുട്ടിക്ക്.

നമസ്തേ അനന്തപുരിയിലൂടെ. നമുക്കിനി ഒരു ഗാനം കൂടി കേൾക്കാം, ഓണപ്പാട്ട്. കാലം കാത്തു നിന്നില്ല എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികളാണ്. എ ടി ഉമ്മറിന്റെ സംഗീതവും.

0: സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട് പോച്ചൽ.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
5: ഇന്നത്തെ ഓണപ്പാട്ടുകളും വിശേഷങ്ങളും അറിയിപ്പുകളും വിജ്ഞാനപ്രദായിനിയായ സെഗ്മെന്റ്സും ഒക്കെ നിറഞ്ഞ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വസന്തകാലത്തിൻ്റെ സുഗന്ധിപ്പൂക്കൾ നിറയുന്ന ഈ ഓണക്കാലത്ത് നിങ്ങളോടൊപ്പം പാട്ടിലൂടെ കൂട്ടിരിക്കാൻ കഴിയുന്നത് തന്നെ ജന്മപുണ്യം. ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ സ്മിത സുരേഷ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഗാനപഹാരം. ഇന്നത്തെ ഗാനപഹാരത്തിൽ 2011 മുതൽ 2020 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് അനന്തപുരി എഫ്എമ്മിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നിശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടി. ഹരിനാരായണൻ്റെതാണ് ഗാനരചന, ഭാസ്കർ ഭാട്ടിയയുടെ സംഗീതവും.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
5: ഓണം ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫാ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
9: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
8: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫാ ഗോൾഡ് ഈസ്റ്റ്.
10: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
11: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
10: അവിടെന്താ ഇത്ര പ്രത്യേകത?
12: 1 സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
13: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
6: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
14: വീരെ, ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
15: സപ്ലൈകോ ഓണ മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
14: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
15: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
14: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
16: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
17: ഒരു വടക്കൻ പെണ്ണ്, ഈ ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും സരിത രാജുവും പാടിയത്, രാജീവ് ആലിംഗലിന്റെ വരികൾ, ബിനു ചാന്നൂറിന്റെ സംഗീതവും.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഈ ഓണം കേക്ക്

0: ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: പി കെ റോസി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ പാട്ട്. സുഗു മരുതത്തൂരിന്റെ വരികളാണ്. ഈണം വിജയന്റെ സംഗീതവും.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികളെഴുതി, ഗോവിന്ദ് വസന്ത സംഗീതം പകർന്ന്, വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയതാണ് ഈ ഗാനം. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാ, രാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
2: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: ജീവിതത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാട തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ 4 ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തിയതായിരുന്നു അമിത്ഷാ. സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 280 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2ാം വിളയിലെ നെല്ലുവില നൽകാൻ നടപടി തുടങ്ങി. പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ മന്ത്രി എൻ ശംസുദ്ദീന് നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കാനും വായനയ്ക്കും ഗവേഷണത്തിനും പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയുടെ പേര്. 22 ഇന്ത്യൻ നാവികരുമായി 2 വാണിജ്യ കപ്പലുകൾ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. MT Cebu, MV Lutuf എന്നീ കപ്പലുകളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജിന് സമീപം സംഘടിപ്പിച്ച ഓണം 2026 സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഇന്ന് സമാപിക്കും. ഓണക്കാലത്ത് നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലയിൽ ലഭ്യമാക്കാൻ ഓഗസ്റ്റ് 9 ഫെയർ ആരംഭിച്ചത്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 12 അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കും. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ ഇന്ത്യൻ സമയം രാവിലെ 10 കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബ് ഗ്രൌണ്ടിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 165 വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഇനി 11:00. ശ്രോതാക്കളെ, നമുക്കിപ്പോൾ പുത്തൻ പാട്ടുകൾ കേൾക്കാം.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ. ഈ ഓണം KK ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20 കാറുകൾ,
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: തുടക്കം എന്ന ചിത്രത്തിലെ പാട്ടാണിനി. ചിത്രയും കാർത്തികും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ബെന്നി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
4: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
5: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
1: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ട്രിവാൻഡ്രം.
7: ഓണം വരവായി
8: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
8: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം
1: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
2: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
1: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
2: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: അച്യുതാവതാരം എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനമാണിത്. ഹരീഷ് മേനോന്റെ വരികൾ, MS പ്രസന്നകുമാറിന്റെ സംഗീതം.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് 1 August to September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
5: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റബ്ബകൾ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
6: ഡാലിയ നവാസ് പാടിയ പാട്ടാണിനി. ചിത്രം ദൃശ്യം 3, വിനായക് ശശികുമാറിന്റെ വരികൾ, അനിൽ ജോൺസന്റെ സംഗീതം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നൈൻ 1 6 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം?
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജി ഓണം മാസോണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
8: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പർ ആണ്.
9: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
10: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
11: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
12: ആരെക്കാണാ പോവാ?
11: ഭഗവതിയെ കാണാൻ.
12: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
11: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
15: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
14: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
16: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
17: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
16: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
18: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
19: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
20: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
21: പ്രകമ്പനം എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് ദിലീപ് നായർ പാടിയ പാട്ട്, മനോമഞ്ജത്തിന്റെ വരികൾ, ബിപിൻ അശോകിന്റെ സംഗീതം.

0: വയസ്സിത് പൊളിക്കുമടാ.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 140 രൂപ കൂടി 14,950 രൂപ നിരക്കിലും പവന് 1,120 രൂപ കൂടി 119,600 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പുത്തൻപാട്ടുകളിൽ ഇനി വാഴ 2 എന്ന ചിത്രത്തിലെ പാട്ടാണ്. സൂരജ് സന്തോഷം നിളാരാജുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ വരികളാണ്, പാർവതീഷ് പ്രദീപിന്റെ സംഗീതവും.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: ആടുത്രി എന്ന ചിത്രത്തിനു വേണ്ടി അനില രാജീവ് പാടിയത്. മനോമഞ്ജിത്തും ഷാൻ റഹ്മാനും രചിച്ച ഈ പാട്ട് ഷാൻ റഹ്മാനാണ് ഈണമിട്ടിരിക്കുന്നത്.

അതിരടി എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇനി. ഫെജോ, പൂർണിമ കണ്ണൻ എന്നിവർ പാടിയത്. വിഷ്ണു വിജയുടേതാണ് സംഗീതം. സുഹേൽ കോയയുടെ വരികളും.

ഉന്മാദം എന്ന ചിത്രത്തിലെ പാട്ടാണിത്. മുജീബ് മജീദിൻ്റെ സംഗീതത്തിൽ ജോബ് കുര്യൻ പാടിയത്. ഗാനരചയിതാവ് വിനായക് ശശികുമാർ.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്
1: മോളെ.
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
7: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
4: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: അൻവർ അലി രചിച്ച നേഹാസ് നായരും ശങ്കർ ട്രൈബും പാടിയ ഗാനമാണ് മകനെ മകനെ എന്ന് തുടങ്ങുന്ന ഈ പാട്ട്, ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പുത്തൻ പാട്ടുകൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നതിനും വായനയ്ക്കും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്ന പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്ത ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. സംസ്ഥാനത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പുവരുത്താൻ ഹരിതോർജ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭാവി ഊർജ സ്വയംപര്യാപ്തതയിൽ നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഇടുക്കി പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പദ്ധതി സംബന്ധിച്ച് KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയും അവലോകനവും നടത്തിയതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ ആദ്യ ജയം കാലിക്കട്ട് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 റൺസിനാണ് കാലിക്കട്ട് തോൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഉത്തര കേരളത്തിലെ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ചയാൾ, മലബാറിന്റെ സാഹിത്യമണ്ഡലത്തെ സ്വാധീനിച്ച മഹാകവി, ചിറക്കൽ രാമവർമ്മ മഹാരാജാവ് മഹാകവി പട്ടം നൽകി ആദരിച്ച വ്യക്തി മറ്റാരുമല്ല കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് എന്ന മഹാകവി കുട്ടമത്ത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് കുട്ടമത്ത് കുന്നിയൂർ തറവാട്ടിൽ ദേവകിയമ്മയുടെയും വണ്ടാട്ട് ഉദയവർമ്മൻ ഉണിത്തിരിയുടെയും പുത്രനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവയും പഠിച്ചു. തുടർന്ന് ശാസ്ത്രം, കാവ്യം, തർക്കശാസ്ത്രം, വൈദ്യം എന്നിവയും സ്വായത്തമാക്കി. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംഗീത സാഹിത്യങ്ങളിൽ മികവ് പുലർത്തിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കീചകവധം ഓട്ടംതുള്ളലും ഉത്സവചരിത്രം എന്ന കവിതയും ഇവയിൽ പ്രധാനമാണ്. 19 വയസ്സിൽ ഖണ്ഡകാവ്യം എഴുതി എന്നതും ശ്രദ്ധേയമാണ്. കാളിയമർദ്ദനം എന്ന യമക കാവ്യമാണ് അദ്ദേഹത്തെ കവി എന്ന നിലയിലേക്ക് ഉയർത്തിയത്. കുട്ടമത്തിന്റെ സംഗീത നാടകരചനകൾ അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങളുടെയും തമിഴ് നാടകങ്ങളുടെയും രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് സദസ്യരെ രസിപ്പിക്കാൻ പാകത്തിനുള്ള ലളിതമായ രചനകളായിരുന്നു. മലബാറിലെ ആസ്വാദകരെ ഭക്തിയുടെയും വാത്സല്യത്തിന്റെയും ഔന്നത്യത്തിലെത്തിച്ച അദ്ദേഹത്തിന്റെ സംഗീത നാടകമായിരുന്നു ബാലഗോപാലൻ. പലപ്പോഴും ജാതിബോധത്തെ നിശിതമായി വിമർശിച്ചായിരുന്നു ഈ കവി തന്റെ രചനകൾ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ദേവയാനി ചരിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ സ്ഥായിയായ രസം ശൃംഗാരമാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ മണിപ്രവാളവും ശൃംഗാരവും, കഥകളിയുടെ ദണ്ഡകം തുടങ്ങിയ പാരമ്പര്യവും, ശാസ്ത്രീയ സംഗീതത്തിന് അനുഗുണമായി ചിട്ടപ്പെടുത്തിയ പദങ്ങളും ദേവയാനി ചരിതത്തിന്റെ പ്രത്യേകതകളാണ്. വടക്കേ മലബാറിൽ ഒരു കാലഘട്ടം മുഴുവൻ ദേവയാനി ചരിതവും ബാലഗോപാലനും അവതരിപ്പിച്ചിരുന്നു. അന്നത്തെ സംഗീത നാടകങ്ങളെല്ലാം തന്നെ പ്രധാനമായും ആട്ടക്കഥകളായിരുന്നു. മണിപ്രവാളത്തിന്റെ സൗന്ദര്യം ഈ സംഗീതാവിഷ്കാരത്തിലെല്ലാം കാണാം. എം കെ കുഞ്ഞിരാമൻ വൈദ്യരുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ചന്ദ്രികയുടെ പത്രാധിപരായും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുടുംബ പശ്ചാത്തലവും കവിയുടെ ജന്മവാസനയും ഒത്തുചേർന്ന് വന്നപ്പോൾ അനേകം കാവ്യങ്ങളും സ്തോത്രഗീതങ്ങളും പിറവികൊണ്ടു. പലതിലും മൂകാംബിക ഭക്തി നിറഞ്ഞു നിൽക്കുന്നു. 20 ജീവിച്ചിരുന്ന ഈ കവി നൽകിയ സംഭാവനകൾ പ്രധാനമായും മൂകാംബികാദേവിയെയും മറ്റ് ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങളായിരുന്നു. കവിയുടെ മൂകാംബികാ പുരാണം കിളിപ്പാട്ട് രൂപത്തിലാണ്. അവിടുത്തെ ജ്യോതിർലിംഗ തത്വം, ദേവതാപൂജ, പൂജാക്രമം എന്നിവയും ഇതിൽ വിവരിക്കുന്നു. കാവ്യപുഷ്പാഞ്ജലിയിലൂടെ അനന്യമായ ഭക്തി കവി പ്രചരിപ്പിച്ചു. സ്വപ്നരൂപത്തിൽ തനിക്ക് ലഭിച്ച മൂകാംബികാ ദർശനത്തെ കവി മൂകാംബിക ഷോഡശമഞ്ജരി, അനുഭൂതി മഞ്ജരി എന്നീ രചനകളിലൂടെ അവതരിപ്പിച്ചു. ഇവ സംസ്കൃത സ്തോത്രങ്ങളാണ്. ജീവിതാന്തത്തിൽ മലയാളത്തിൽ എഴുതിയ അക്ഷരമാലാക്രമത്തിലുള്ള ഒരു കൃതിയാണ് മൂകാംബിക കടാക്ഷരമാല. അചഞ്ചലമായ ഭക്തി തന്നെയാണ് ഈ കൃതിയിലും പ്രകാശിക്കുന്നത്. കുട്ടമത്തിന്റെ അനവധി രചനകൾ കർണാടക സംഗീത ലോകത്തിനും അലങ്കാരമായി മാറിയിട്ടുണ്ട്. മലബാറിന്റെ സാഹിത്യ സംഗീത മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ച മഹാനായ ഭാഷാപ്രവർത്തകൻ 1943 അന്തരിച്ചു. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ മഹാകവി കുട്ടമത്ത് രചിച്ച ഏതാനും കൃതികൾ കേൾക്കാം. ആദ്യത്തെ 3 കൃതികൾ ഡി ചെല്ലമ്മാളും പിന്നീടുള്ള 3 കൃതികൾ വർക്കല സി എസ് ജയറാമും പാടിയിരിക്കുന്നു.

മഹാകവി കുട്ടമ്മത്തിന്റെ രചനയിൽ പിറന്ന ഡി ചെല്ലമ്മാൾ പാടിയ കൃതികളിൽ ആദ്യം ഭക്തി തന്നെ എന്നു തുടങ്ങുന്നു. രാഗം മായാമാളവഗൗള, രൂപകതാളം.

മഹാകവി കുട്ടമത്തിന്റെ രചനയിൽ വർക്കല സി എസ് ജയറാം പാടിയ കൃതികളിൽ ആദ്യം ചിന്മയം ചിത്തമയം എന്നു തുടങ്ങുന്നു. ശഹാനരാഗം ആദ്യതാളം തിസ്ര നട.

0: മഹാകവി കുട്ടമ്മത്തിന്റെ രചനകൾ അവതരിപ്പിച്ച ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.
2: %30 ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനം.

0: ഓഫറുകളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
0: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
7: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
6: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
8: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
9: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
1: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
10: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
11: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
10: തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
0: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
12: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
0: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
14: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
13: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
14: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
15: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
16: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
14: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
17: എന്താ ചേട്ടാ ഒരു വിഷമം?
18: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
17: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
14: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
19: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
19: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ, വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
19: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
1: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
19: എന്നാ പറയാം?
2: 90 74 503 503.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മുത്തോട് മുത്ത്. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗോൾഡൻ ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ. അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പർ ആണ്.
2: അല്ല മാനു ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
4: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
5: ആരെക്കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
5: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
3: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
6: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
3: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
1: ഓണം വരവായി.
10: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
10: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
11: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
10: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
11: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
12: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
13: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
14: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
14: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
15: ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം കിലുക്കം.

0: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
3: ഓണ ഷോപ്പ് ചെയ്യോ.
2: ആ ഓഫറിനേക്കാളാ സമ്മാനങ്ങളെ മനസ്സിലങ് കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം രതീഷ് വേഗയുടെ സംഗീതത്തിൽ നജീം അർഷാദും റിമി ടോമിയും സംഘവും പാടിയത്, ചിത്രം ആട് പുലിയാട്ടം, രചന ഹരിനാരായണൻ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിനും

0: മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി
1: അല്ലേ? തീർന്നില്ല മോളെ, 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി, മഞ്ജരിയും സംഘവും പാടിയത് ചിത്രം നസ്രാണി

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം നവമാതുരിയിൽ. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ കാർഷികേതര ഘടകത്തിന് കീഴിലെ നിർദ്ദേശങ്ങൾ ഗ്രാമവികസന മന്ത്രാലയം ഉന്നതാധികാര സമിതി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ഗ്രാമീണ സ്ത്രീകളുടെ സംരംഭകത്വത്തിലൂടെ ഉപജീവന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന കാസർഗോഡ് അതിർത്തി മുതൽ ദക്ഷിണ കർണാടകയിലെ പ്രദേശങ്ങളെ മൈസൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ സുധാകരൻ MP. ഇതു സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം കത്ത് നൽകി. മകൾ വീണ വിജയനെതിരായ ED നടപടി വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ED ദീർഘകാലമായി തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യം ഹൈക്കോടതി തള്ളി. കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അംഗം A. അജികുമാറിന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് കോടതി ജാമ്യം നൽകി. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് വിളിച്ചമയക്കിയ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി 7 വയസ്സുകാരി പി ലിതിഷ മരണത്തിന് കീഴടങ്ങി. ലിതിഷയുടെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഓണത്തിരക്ക് കണക്കിലെടുത്ത് മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് നാളെയും ബംഗളൂരുവിൽ നിന്ന് 28-നുമാണ് സർവീസ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലാൻഡ്സിനെ നേരിടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നവമാതിരിയിലേക്ക് സ്വാഗതം. ഇന്ന് നവമാതിരിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം കേട്ടാലോ? ജിൻഡോ ജോണിന്റെ സംഗീതത്തിൽ ചിത്രയും വിജയ് യേശുദാസും പാടിയത് ചിത്രം സ്വർഗം. ഗാനരചന ബേബി ജോൺ കലയൻതാനി.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കും. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ, മിസ് ആക്കല്ലേട്ടോ.
4: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
5: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: ഹരിനാരായണ വരികൾക്ക് വിനോദ് തോമസ് സംഗീതം നൽകി. കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം മെയ്ഡ് ഇൻ കാരാവാൻ.

നവമാതിരി തുടരുന്നു. മൈക്കിൾസ് കോഫി ഹൗസ്. ഈ ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും നിത്യമാമനും പാടിയത്. ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം റോണി റാഫേൽ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം, ഫോൺ 9633863333.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
8: ഹരിനാരായണൻ, അൻവർ അലി എന്നിവരുടെ വരികൾക്ക് അവിൻ മോഹൻ സിത്താര സംഗീതം നൽകി വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയത് ചിത്രം രാസ്ത

ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ കാരം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ, ഇസബെൽ ജോർജ്, മെഘിഷ രാജ്ദേവ് എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന അനു എലിസബത്ത് ജോസ്.

0: എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.
1: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 30 മിനിറ്റ്. അനന്തപുരി FM-ൽ നവമാതിരി തുടരുന്നു. BK ഹരിനാരന്റെ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ സംഗീതം നൽകി. വിജയ് യേശുദാസും നിത്യാമാമനും പാടിയതാ ചിത്രം അയ്യർ ഇൻ അറേബ്യ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90 72 503 503.
4: നജീം അർഷദ് പാടിയത് ചിത്രം ഓശാന. ജിസ് ജോയുടെ വരികൾക്ക് മെജോ ജോസഫിന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ നവമാധുരി സമാപിക്കുന്നു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്.
2: ഡിസ്കൗണ്ട് ഉണ്ടോ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.
5: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു.
6: നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊക്കെ സാധാരണയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ചിലപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ എല്ലാ നടുവേദനയും നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും അതെപ്പോൾ ഗൗരവമായി കാണണമെന്നും നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? നമുക്ക് മാറിയ ജീവിതശൈലിക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. പണ്ട് കാലത്ത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ പലരും പത്രം വായിക്കുന്നത് കാണാമായിരുന്നു. ചിലർ പുറത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കുറച്ചേ വ്യത്യസ്തമാണ്. ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഴിവ് സമയത്തും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ എങ്ങനെ, എത്ര നേരം, ഏത് പൊസിഷനിൽ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. തല മുന്നോട്ട് കുനിച്ച് കഴുത്ത് വളച്ച് മണിക്കൂറുകളോളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അധികമായിട്ടുള്ള സമ്മർദ്ദം നൽകാം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും കുറയുന്നു. പണ്ടത്തെ ജീവിതത്തിലും സ്വാഭാവികമായി ഉണ്ടായിരുന്ന പല ചലനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. ചിലരാകട്ടെ വാഹനമോടിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കാതെ ശരീരം മുന്നോട്ട് കൂനിച്ചിരിക്കുന്നുണ്ടാവാം. മറ്റു ചിലർ മണിക്കൂറുകളോളം ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതിയും നിങ്ങളുടെ കഴുത്തിന്റെ പൊസിഷനും നിങ്ങളുടെ ശരീരത്തിന്റെ പൊസിഷനും എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഇത്തരം ചെറിയ ശീലങ്ങളാണ് ക്രമേണ നമ്മുടെ കഴുത്തിന്റെയും നടുവിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നട്ടെല്ലിനെ കുറിച്ച് സംസാരിക്കാം. നട്ടെല്ല് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഘടനയാണ് നട്ടെല്ല്. തലയെ താങ്ങി നിർത്താനും ശരീരം നിവർന്നു നിൽക്കാനും നടക്കാനും കുനിയാനും തിരിയാനും നട്ടെല്ല് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട നാഡീവ്യൂഹമായ സുഷുമ്ന നാഡിക്ക് നട്ടെല്ല് ഒരു സംരക്ഷണ കവചം പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നട്ടെല്ലിന്റെ ആരോഗ്യം എന്നത് വെറും നടുവേദന ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, നമുക്ക് സ്വതന്ത്രമായി ചലിക്കാനും നടക്കാനും നമ്മുടെ ജോലി ചെയ്യാനും സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന അവസ്ഥയാണ് നട്ടെല്ലിന്റെ നല്ല ആരോഗ്യമെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ജീവിതശൈലിയിൽ നടുവേദനയും കഴുത്തുവേദനയും വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ദീർഘനേരം ഇരുന്നു കൊണ്ടുള്ള ജോലി, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുക, മൊബൈൽ ഫോൺ താഴേക്ക് നോക്കി ദീർഘനേരം ഉപയോഗിക്കുക, വ്യായാമക്കുറവ്, അമിതമായ ശരീരഭാരം, തെറ്റായ രീതിയിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, ശരിയായ ഉറക്കശീലം ഇല്ലാതിരിക്കുക, ഇവയെല്ലാം നട്ടെല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരേ പൊസിഷനിൽ മണിക്കൂറോളം ഇരിക്കുന്നത് നമ്മുടെ പേശികളിലും സന്ധികളിലും നട്ടെല്ലിലും അധിക സമ്മർദ്ദം ഉണ്ടാക്കാം. അതുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നവരും മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുകയും ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നടുവേദന ഉണ്ടാകുമ്പോൾ ഇന്ന് പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംശയമാണ്, എന്റെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ ഈ നടുവേദന? പക്ഷേ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഡിസ്ക് ബൾജും നടുവേദനയ്ക്ക് കാരണമാകണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ നടുവേദനയ്ക്കും കാരണം ഡിസ്ക് ബൾജും അല്ല. നമ്മളിപ്പോൾ MRI സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലരിൽ യാതൊരു ലക്ഷണവും ഇല്ല, പക്ഷേ റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജോ പ്രായത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ഉടൻ തന്നെ ഇത് കാരണമാണ് എൻ്റെ നടുവേദന ഉണ്ടാകുന്നതെന്ന് ആരും തീരുമാനിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം, ഡിസ്ക് ബൾജ് അല്ലാതെ തന്നെ നടുവിന് വേദന ഉണ്ടാകാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നട്ടലിലെ ചെറിയ സന്ധികളായ ഫെസറ്റ് ജോയിന്റ് ഒരു പ്രശ്നമാകാം. ചിലപ്പോൾ സേക്രോ ഇലിയാക് ജോയിന്റ്, അതായത് ഇടുപ്പിന്റെയും നട്ടലിനും ചേരുന്ന ഭാഗത്തുള്ള സന്ധിയുടെയും പ്രശ്നമാകാം. ചിലപ്പോൾ മസിൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാകാം. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അണുബാധ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള മറ്റു ഗുരുതര രോഗങ്ങളുടെ ലക്ഷണവും നടുവേദനയായിട്ട് കാണാറുണ്ട്. MRI എന്താണ് കാണുന്നത് എന്ന് മാത്രമല്ല, രോഗിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതും വളരെ പ്രധാനമാണ്. സാധാരണ നമ്മൾ ഡിസ്ക് ബൾജാണ് നടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഡിസ്ക് എന്ന് പറയുന്നത് നട്ടലിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ ഒരു തലയണ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ്. ഡിസ്കിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരികയും സമീപത്തുള്ള നാഡിയിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലരിൽ കാലിലേക്കോ കൈകളിലേക്കോ ഇറങ്ങുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, ചിലപ്പോൾ ബലക്കുറവ് എന്നിവ ഉണ്ടാകാം. എന്നാൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കരുതി മാത്രം പേടിക്കേണ്ടതില്ല. നടുവേദനയുടെ ഒരുപാട് കാരണങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയൂ. എപ്പോഴാണ് നടുവേദനയെ ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ടത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സാധാരണയായി ചെറിയ നടുവേദന പലപ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊട്ടും അവഗണിക്കരുത്. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നടുവിൽ നിന്നുള്ള വേദന ശക്തമായി കാലിലോട്ടോ അല്ലെങ്കിൽ കയ്യിലോട്ടോ ഇറങ്ങുകയാണ്. കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ കൂടെ ഉണ്ടാകുന്നുണ്ട്. കയ്യിലോ കാലിലോ ബലം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേദന ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നടുവേദന ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അപകടത്തിന് ശേഷമോ ആണ് ഉണ്ടായതുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പനി, കാരണമില്ലാതെയുള്ള ശരീരഭാരം കുറയുക, രാത്രിയിലും അല്ലെങ്കിൽ തുടർച്ചയായി വർദ്ധിക്കുന്ന വേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണേണ്ടതാണ്. ഇതുകൂടാണ്ട് മൂത്രമൊഴിക്കുന്നതിലോ മലവിസർജനത്തിലോ പുതുതായി എന്തെങ്കിലും നിയന്ത്രണക്കുറവുണ്ടാകുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലെ സെൻസേഷൻ കുറയുക എന്നീ അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കാത്തിരിക്കാതെ അടിയന്തരമായി വൈദ്യസഹായം തേടണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എല്ലാ നടുവേദനയും അപകടകരമല്ല. എന്നാൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങളും തിരിച്ചറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നടുവേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നടുവേദന വന്നാൽ പലരും ചെയ്യുന്നത് പൂർണ്ണമായും കിടക്കുക എന്നാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ സാധാരണ നടുവേദന ദീർഘകാലം ബെഡ് റെസ്റ്റ് ചെയ്യുന്നതും ഗുണകരമാകുന്നില്ല. അതായത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പൂർണ്ണമായി കിടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് കഴിയുന്ന രീതിയിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ തുടരുക. അമിതമായ വേദനയുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ആവശ്യമായുള്ളപ്പോൾ ഫിസിയോതെറാപ്പി, വ്യായാമം ചെയ്യുക. സ്വയം മരുന്ന് കഴിച്ച് മാസങ്ങളോളം വേദന നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതും ഒരു നല്ല പ്രവണതയല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് നൽകിയ ചികിത്സ സ്വന്തം നടുവേദനയ്ക്കും ഉപയോഗിക്കാമെന്ന് ആരും കരുതരുത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പേടിയുള്ളതാണ് നട്ടലിന്റെ ശസ്ത്രക്രിയ. നട്ടലിൽ പ്രശ്നമുണ്ടായാൽ അവസാനം സർജറി തന്നെ വേണ്ടി വരുമോ? എന്നാൽ അതിനുത്തരം അല്ല. നട്ടലുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും, അതായത് 90% പ്രശ്നങ്ങൾക്കും മരുന്നുകൾ അല്ലെങ്കിൽ വ്യായാമം, ഫിസിയോതെറാപ്പി, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ചികിത്സകളിലൂടെ തന്നെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങൾ ശസ്ത്രക്രിയ

0: ക്യാമറയും പ്രത്യേക ഉപകരണങ്ങളും കടത്തിവിട്ട് ആ ക്യാമറയിലൂടെ തന്നെ നട്ടലിലൂടെയുള്ള പ്രശ്നഭാഗം നേരിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇതിന്റെ പ്രധാന ഗുണം മുറിവിന്റെ വലിപ്പം കുറയുക, രക്തസ്രാവം കുറയുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന കുറയുക, ആശുപത്രിയിൽ കഴിയേണ്ട സമയം കുറയുക, കൂടുതൽ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുക. യൂഷ്വലി ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് പേഷ്യന്റ് നടത്തിക്കാനും അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. ഓപ്പറേഷന് ശേഷമുള്ള അണുബാധയും എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയിൽ വളരെ കുറവാണ്. അതിനാലാണ് നമ്മൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയെ പലപ്പോഴും കീ ഹോൾ സർജറി ഓഫ് ദി സ്പൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാങ്കേതിക വിദ്യ എത്ര മുന്നോട്ട് പോയാലും ശരിയായ രോഗിക്ക് ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സർജറിയെ അനാവശ്യമായി ആരും ഭയക്കേണ്ടതില്ല. അതുപോലെ തന്നെ സർജറി ആവശ്യമില്ലാത്തപ്പോൾ അതിലേക്ക് പോകേണ്ടതുമില്ല. രോഗത്തെ കൃത്യമായി മനസ്സിലാക്കി രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ നൽകുക എന്നതാണ് സ്പൈൻ കെയറിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും ഓരോ ചലനത്തിലും ഓരോ പ്രവർത്തനത്തിലും നട്ടൽ നമ്മോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ശരിയായ ശരീരഭാരം, സ്ഥിരമായ വ്യായാമം, ശരിയായ ഇരിപ്പും നിൽപ്പും, ശരിയായ രീതിയിൽ ഭാരമെടുക്കൽ, വേദനയും മുന്നറിയിപ്പ് ലക്ഷണങ്ങളെയും അവഗണിക്കാതിരിക്കുക, ഇതാണ് ആരോഗ്യകരമായ നട്ടലിന്റെ അടിസ്ഥാനങ്ങൾ.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഭംഗിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
2: 1,000, 1,500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയ ചിത്രം എന്ന് സ്വന്തം ജാനകി കുട്ടി. ഗാനരചനയും സംഗീതവും കൈതപ്രം.

കൈതപ്രത്തിന്റെ വരേൽക്ക എം ജയചന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും വിജയ് യേശുദാസും അഖിലയും പാടിയ ചിത്രം ഫോർ ഫ്രണ്ട്സ്.

നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 5,93,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചെന്നും ഇതിൽ 3,43,000 കിറ്റുകൾ വിതരണം ചെയ്തതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് 5,11,00,000 രൂപ വിതരണം ചെയ്തതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2,000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ചന്തകൾ ഉദ്ഘാടനം ചെയ്തു. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ കാർഷികേതര ഘടകത്തിന് കീഴിലെ നിർദ്ദേശങ്ങൾ ഗ്രാമവികസന മന്ത്രാലയം ഉന്നതാധികാര സമിതി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ഗ്രാമീണ സ്ത്രീകളുടെ സംരംഭകത്വത്തിലൂടെ ഉപജീവനാവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഈ വർഷം മുതൽ ശബരിമലയിൽ ഭക്തർക്ക് തിരുവോണസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നൽകും. തിരുവോണ ദിവസം സന്നിധാനത്ത് എത്തുന്ന എല്ലാ ഭക്തർക്കും തിരുവോണസദ്യ നൽകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജിന് സമീപം സംഘടിപ്പിച്ച ഓണം 2026 സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഇന്ന് സമാപിക്കും. ഓണക്കാലത്ത് നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലയിൽ ലഭ്യമാക്കാൻ 9 ഓഗസ്റ്റിനാണ് ഫെയർ ആരംഭിച്ചത്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ. ഇന്ത്യൻ സമയം രാവിലെ 10 കൊളംബോയിലെ സിംഹളീസ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രൗണ്ടിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 165 റണ്ണിന് ജയിച്ചിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

0: ആകാശവാണി. ആവണി പൊന്നുഞ്ഞാൽ. ചിങ്ങത്തിന്റെ പൊന്നിൻ നിറമുള്ള ഈ ഓണക്കാലത്ത് പാട്ടുകളും വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെ മലയാളത്തിലേക്കും തന്റെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ ശരത്. രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും നമുക്കും പോയി വരാം.
1: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നു, ഞാൻ ശരത്. ഓണം എന്താ പറയുക, ഇപ്പോൾ ഉള്ള പിള്ളേർ പറയുന്ന പോലെ ആ ഒരു വൈബ് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാവരും ഒത്തുകൂടി, അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാം ചേർന്ന് ഈ കറികളൊക്കെ ഉണ്ടാക്കുക, ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കി ആ ചൂടോടെ അത് മോഷ്ടിച്ച് തിന്നുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാലും. കാര്യം എൻ്റെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഞാന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ എൻ്റെ ആറ് മാമന്മാര് അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആവുമ്പോഴത്തേക്ക് ഒരു മഹാസമ്മേളനത്തിനുള്ള ആളുകളുണ്ടായിരുന്നു വീട്ടിൽ, അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരൊക്കെ പോയതോടെ ഈ ഓണം എന്ന് പറഞ്ഞതിന്റെ ആ ഒരു എന്താ പറയണ്ട അതിന്റെ ഒരു സുഖം അങ്ങ് പോയി. മറ്റേത് അമ്മൂമ്മയും അപ്പൂപ്പനും ഈ ഓണക്കോടി എടുക്കലും അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വളർത്തി എന്ന് പറഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഓരോന്നും ഉണ്ടാക്കി തരിക, സ്നേഹമായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുള്ള ആളാണ്. നമുക്ക് അവിടെയൊക്കെ ഈ പുലികളിയെക്കാളും പുലികളി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കരടികളി. കരടികളിയൊക്കെ ഭയങ്കര രസമാണ്. രാത്രിയാകുമ്പം അതാ കരടി വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. കരടിയെ വെടിവെച്ച് കൊല്ലുന്നതും അതൊക്കെ ഒരു എന്താ പറയണ വല്ലാത്തൊരു രസമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വല്ല മുറ്റോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറെ റോസാ പൂ അതും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഓണക്കാലത്തെ ആ ഒരു മഞ്ഞ കളർ ചിത്രശലഭമുള്ളൂ. അതിങ്ങനെ വന്ന് പാറിപ്പറക്കുമ്പോ അന്നത്തെ വെയിലിന് ഇത്രയും ചൂടില്ല, പിന്നെ ആ ഇളം കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഓണക്കാലത്തെ പോസിറ്റിവിറ്റിയാണ്. എങ്ങോട്ടിറങ്ങിയാൽ റോഡിലിറങ്ങിയാൽ എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച്, അതങ്ങനെ ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പഴയ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുക. ഞാൻ മാമന്മാരുടെ ഫ്രണ്ട്സ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ആര് വന്നാലും ഞങ്ങൾ പാടണം അത്ര ഉള്ളപ്പോൾ. ഞാൻ എൻ്റെ അനിയൻ തവള വായിക്കും, ഞാൻ എൻ്റെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് പാട്ടോട് പാട്ട്. അപ്പം എല്ലാവരും പാട്ട് പാടുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് അവരുടെ ഇടയിലിരുന്ന് പാടാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ ഉഗ്രം കൃട്ടിക്കുകളായിരുന്നു, ഒരു ബാഡ് കമന്റ് കേൾക്കുമ്പോൾ തകർന്നു പോരുതല്ലോ. ഇപ്പോഴും എന്റെ കുടുംബക്കാർക്ക് ഞാൻ പാടുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊന്നും അവർക്ക് അത്രയ്ക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. കാര്യം ഇപ്പോഴും അവർ ഓരോന്ന് കരയും, ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതാണ് എന്റെ ഫാമിലി. ഇപ്പൊ എന്തൊക്കെയാലും ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കൊന്നാമത് ഈ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട്, കേരളത്തിന്റെ ഉത്സവമല്ലേ അത്, അപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് ഒന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഓണം.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കുകൾ.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഇഷ്ടമുള്ള ഓണപ്പാട്ടുകൾ എന്ന് ചോദിച്ചാല് ഇപ്പൊ കേൾക്കുന്ന ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, തരങ്കിണി എന്ന് പറഞ്ഞ ദാസേട്ടന്റെ സ്വന്തം കമ്പനിയായിരുന്നു. ഈ തരങ്കിണി എല്ലാ വിശേഷങ്ങൾക്കും അവരുടെ വക ഒരു ആൽബം ഉണ്ടാവും. അപ്പൊ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇത്ര പാട്ടുകളാണ്. ആദ്യമായിട്ട് ഈ കാസറ്റ് പ്ലെയർ കാണുന്നത് മാവന്റെ അടുത്താണ്. ഈ കിടത്തി പാടിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ, രസമാണ്. അതിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ആ കാലത്തൊക്കെ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ലെവലാണത്. അപ്പൊ അതിലൊക്കെയാണ് ആദ്യം കേട്ടുള്ളത്. പിന്നെ അച്ഛൻ ഡെക്ക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച് നമുക്ക് പാട്ട് അസാധ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുന്ന പോലെ വീട്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെൻവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സും സോണോഡൈൻ എന്നുള്ള കൽക്കട്ട മേക്ക് ഒരു ആംപും എല്ലാം കൂടെ വെച്ച് കേൾക്കുമ്പോൾ നല്ല ഇടിപെട്ടായിരിക്കും. അങ്ങനെ പാട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത്
6: ഉത്രാടപ്പൂനിലാവേ മുറ്റത്തെ പൂക്കളത്തിൽ

നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, എനിക്കൊരു ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേര് കാര്യം കുറേ സംഗതികൾ വലിച്ചുവാരി ഇടുന്നു, ടഫാക്കുന്നു, പാട്ട് പാടാൻ പറ്റാതെ. അയ്യോ, അത് ഞാൻ മനസാവാചാ കർമ്മണ അറിയാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും ഒരാൾ ഇത് കേട്ട് ഇത് പാടാതിരിക്കണം, അല്ലെ പേടിച്ചെവിടെങ്കിലും നാട് വിട്ടുപോകണം, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരിലും എത്തണം, അപ്പം നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം. അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇപ്പം സാധാരണമായിട്ട് ഏതൊരു ഒരു കീർത്തന അമ്മ പാടാൻ പറഞ്ഞിട്ട് പാടുകയാണെങ്കിൽ പോലും അമ്മയ്ക്കതിൽ ഒരു 108 ഇമ്പ്രവൈസേഷൻ കേട്ടാലല്ലാണ്ട് അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. അപ്പം എന്താ പറയുക, ഈ ഞാണിന്മേൽ കളിക്കാരനെ പോലെ അന്തം വിട്ട് പാടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട് വിട്ട് എനിക്ക് അവസാനം അതങ്ങോട്ട് അതിനോടൊരു താല്പര്യം വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പാട്ടുകളും അറിയാതെ അങ്ങനെ ഒരു ഐറ്റം വന്നുപോയി. അത് ക്ഷമിക്കുകയല്ലേ അവരും, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനല്ലോ. പക്ഷേ എങ്കിലും എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയണ്ടത് നെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. കാര്യം ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പവിത്രം എന്ന സിനിമ വന്നിട്ട് ഇപ്പം 30 വർഷമായി. നിങ്ങൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് എനിക്കറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആന്തം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയണ്ടത് അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഒരു പാട്ട് ചെയ്യുക, അത് ഇത്രയും വർഷമായിട്ടും അതും ജനങ്ങൾ മറക്കാതെ അതിപ്പോഴും എല്ലാവരും പാടുക, എല്ലാവരും കവർ ചെയ്യുക, എല്ലാവരും അത് ആ പാട്ടിനിങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചേരി പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും പേരെ പാടി കിട്ടിയിരുന്ന കയ്യടിയേക്കാളും കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ പാട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു പാട്ട് പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ തേടുന്നു നീ ദാസേട്ടൻ പാടി, നമ്മുടെ ONV സാറിൻ്റെ അതിമനോഹരമായ രചന. അപ്പം നിങ്ങൾക്ക് വേണ്ടി

0: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
1: അൽ-അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ-അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
3: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
1: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
4: ഓണം വരവായി.
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
9: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
9: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
10: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
11: ഫോൺ ഞാൻ പറയാം.
9: എന്നാ പറയാം?
11: 90 72 503 503.
4: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
12: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
4: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
13: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
14: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
15: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
16: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
17: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
16: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
18: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
19: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
18: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
19: എന്നാ ഞാനും വരുന്നളയാ.
16: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
20: എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ആകാശവാണി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വികാരമായിരുന്നു. അതാണ് സത്യം പറഞ്ഞാല്. ഇപ്പോൾ 100,008 ചാനല്, ജനങ്ങൾക്ക് ഇപ്പോൾ ഏത് കേൾക്കും, ഏത് കേൾക്കണ്ട, അല്ലെ ഏത് കാണണം, ഏത് കാണണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്. കാരണം അത്രത്തോളം എല്ലാം അങ്ങ് കൂടി. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ ശുദ്ധവായു ഇല്ല എന്ന് പറയുന്ന പോലെ പണ്ട് ശുദ്ധവായു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആകാശവാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചുവളപ്പം കാലം മുതൽ സംസ്കൃത വാർത്ത വരെയാണ് കേൾക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം പ്രവാചക ബലദേവാനന്ദ സാഗര, സംപ്രതി വാർത്താഹ ശൂയന്താം മംഗള തോഹി കരഹ, ഇതൊക്കെ അന്ന് കേട്ട് തലേ കയറിയിട്ടുള്ളത്. ഈ ആകാശവാണി ലളിതഗാന സംഗീത പാഠം അത് കേട്ട് നമുക്കും പഠിക്കാം. പിന്നെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇപ്പം നമുക്ക് വേറെ അന്ന് ടേപ്പ് റെക്കോർഡർ പോലും ഇല്ല. അപ്പം നമുക്ക് ഒരു തവണ കൂടെ കേൾക്കണമെങ്കിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അതിന് ഈ നമുക്ക് എഴുതി ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് തരുമായിരുന്നു. പിന്നെ രഞ്ജിനി ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു വല്ലാത്ത ഒരു ഒരു മനസ്സിൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിലിപ്സ് മേജർ റേഡിയോ ആണ്. അത് നല്ല സുഖമായിട്ട് കേൾക്കുന്ന ഒരു ഉഗ്ര റേഡിയോ. അച്ഛനാണ് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാത്ത പാട്ടുകളില്ല. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പാട്ട് ഒരു തവണ കൂടെ എപ്പോഴെങ്കിലും റേഡിയോ വരികയാണെങ്കിൽ അമ്മ വിളിച്ചിടാ, മക്കളെ പാടാ, താണ്ട് കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഉടനെ എഴുതിയെടുത്ത് അത് ആ ട്യൂൺ ചിലപ്പം തലേ നിൽക്കത്തിന്, പിന്നെ അടുത്ത വട്ടം കേൾക്കുമ്പോൾ ട്യൂൺ പഠിക്കുക. ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള അനുഭൂതിയാണ് ആകാശവാണി ഇപ്പം കേൾക്കുമ്പോഴും ഉള്ളത് പറയാറ്. അതായത് എത്ര ലളിതഗാനങ്ങൾ, ഇപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും ഒക്കെ എത്രയോ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയപ്പോൾ പാടിയത് ശങ്കരാണ്. ജനങ്ങൾക്കെല്ലാം അതിഭീകരമായി ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രൈസ് കിട്ടിയില്ല. കാര്യം സിനിമാ പാട്ട് പാടിക്കൂടല്ലോ. ഇപ്പൊ രണ്ടാമത്തെ വട്ടം, പോകുമ്പോഴും അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പാട്, അല്ല കപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് പാടണ്ട, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാട, അവരുടെ കൈതട്ടല്ലേടാ കപ്പിനെക്കാളും വലുത് എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട്. അപ്പോഴും ശങ്കര പാട്ടിക്ക് എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ കൊല്ലം പിന്നെ മാമന്മാരെല്ലാം പറഞ്ഞു, ഇനി ശങ്കര പാടല്ലേ, അതൊരു പേരായിപ്പോവും, അത് വേണ്ട, ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ലളിതഗാനം പഠിച്ചു പാട് എന്ന്. അപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം ലളിതഗാനം, അത് ഉച്ചിരി സെമി ക്ലാസിക്കലാണ്, സാരസാക്ഷ പരിപാലയ പാടിയ എന്ന് തുടങ്ങുന്ന അത് രണ്ട് രാഗമാണ്, ബന്ധുവരാളിയും ഹിന്ദോളവും. അപ്പം അത് എന്തൊക്കെയാണ് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു പല്ലവി ഞാൻ പാടിത്തരാം.

പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ലളിതഗാനം. ആദ്യമായിട്ട് ദാസേട്ടൻ ലളിതഗാനം പാടുന്നത് എനിക്ക് ആകാശവാണിയിലാണ് ഞാൻ കേൾക്കുന്നത്. അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്, ആസാദി പാട്ട്. അതുകൂടെ ഞാനൊരു പല്ലവി പാടിത്തരാം. ഖരശ്യാമ സന്ധ്യാ ഹൃദയം

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: പിന്നെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാനൊരു എന്താ പറയണ്ട, ഒരു വളരെ സ്നേഹമുള്ള ഒരു നല്ല ചക്കരയാണെന്ന്. പക്ഷെ പലർക്കും എന്നെ കാണുമ്പോൾ അവർക്ക് ഞാൻ വല്ലാത്ത മോടയാണെന്നും, ഞാനിങ്ങനെ ജാട കാണിച്ച് മസിലും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നും, അങ്ങനെ ഒരിക്കലും അല്ല. എന്നോട് അടുക്കുമ്പോഴേ അങ്ങനല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരെയും നമുക്ക് പോയിട്ട് നമ്മൾ ആരാന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാവമാണ്, ബേസിക്കലി ഒരു വളരെ സാധുവായിട്ടുള്ള സമാധാന പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. മറ്റേ പലർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ മൊടയാണ്, ഞാൻ ഒരു മഹാപേശകാണ് എന്നൊരു ജാടയാണ്, ഉസ്താദാണെന്ന് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വിചാരമുണ്ടെന്ന്, അങ്ങനെയൊന്നുമുള്ള വിചാരമേ ഇല്ല. കാര്യം നമ്മുടെയൊക്കെ മേളിൽ ഉസ്താദിൻ്റെ ഉസ്താദുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. കാര്യം നമുക്ക് 1008 ടെൻഷൻ. എന്നെ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാകത്തില്ല, നമുക്ക് ഇത് ഫുൾ ടൈം വന്ന് കയറി ഇരുന്ന് ചിരിയോട് ചിരിയാന്ന്. അങ്ങനെയല്ല, എനിക്കും ഒക്കെ ടെൻഷൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ അതിനെയൊക്കെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എന്തും കാര്യവും അത് ലൈറ്റായിട്ടെടുത്ത് തമാശ രൂപത്തിലെടുത്ത് എല്ലാവരുടെയും കൂടെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും, കാര്യം എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഞാൻ അവിടെ പറഞ്ഞു പോയി. അപ്പം ഇത് ഈ വെളിയിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോഴേ അവർക്കിതെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് ആലോചിച്ചില്ല. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞ സംഗീതത്തോടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെക്കുറിച്ച്. കാര്യം ഓരോ വർക്കുകളും ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത മധുവും ഒരു പുതിയ പെൺകുട്ടിയും ചേർന്ന് പാടിയ ഒരു പാട്ട് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ ക്ഷണക്കത്തെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടെൻഷനും അതേ വൈബാണ് എനിക്ക്. അത്ര ആത്മാർത്ഥത എനിക്ക് സംഗീതത്തോടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവരോടും എനിക്ക് 100% ആത്മാർത്ഥതയുണ്ട്, അതിലൊരു സംശയവും ഇല്ല.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം?
4: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
7: മോളെ,
6: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
7: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
8: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
6: എങ്ങോട്ട്?
8: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
6: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: എന്റെ സംഗീത സംവിധാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു 5-6 വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട്. അന്ന് പാട്ട് ചെയ്യുമ്പോൾ ലിറിക്ക് കാണാപ്പാടം പഠിച്ച് ഹാർമോണിയത്തിൽ ഇരുന്നാൽ ഹാർമോണിയം എത്തത്തില്ല. അപ്പം മുട്ടുകുത്തി നിന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് ഒരു ചേച്ചിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു ഡ്രാമയ്ക്ക്. അതൊക്കെ ഓർമ്മ. ഈ സംഗീത സംവിധാനം എന്നുള്ളത് എനിക്ക് പണ്ടേ എന്താ പറയണ്ടത് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, ഈ പാടുന്ന പോലെ തന്നെ. അപ്പം അതിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഞാനങ്ങനെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വരാൻ കാരണം പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ M. Balamurali Krishna. അദ്ദേഹം എൻ്റെ പാട്ട് ഈ 6-6.5 വയസ്സിൽ പാടി കേൾപ്പിച്ചത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം എന്ന് എൻ്റെ മാമനോട് പറഞ്ഞ്, അങ്ങനെ അതും ഒരു കാരണമാണ് ഞാൻ ചെന്നൈക്ക് വരാൻ ഇരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എത്രയോ പാട്ടുകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ചെന്നൈ നഗരം, മദ്രാസ് നഗരം എന്ന് പറഞ്ഞൊരു സ്വപ്ന നഗരിയായിരുന്നു അക്കാലത്ത്. ഇവിടെ വരിക കാരണം നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോസൊക്കെ ഇവിടെ ആണ്. അപ്പം അത് ഒരു വല്ലാത്ത അനുഭവം. ദക്ഷിണാവൃത്തിസ്വാമി, ദേവരാജൻ മാഷ്, ബാബുക്ക ഇവിടെ അല്ലായിരുന്നു, കാലിക്കറ്റായിരുന്നു. എന്നാലും റെക്കോർഡ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. സലിത, അർജുനൻ മാഷ്, രാഘവൻ മാഷ്, എം എസ് വിശ്വനാഥൻ സാറ്, KV മഹാദേവൻ സാർ, അയ്യോ ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്രയും ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഇളയരാജ സാറിൻ്റെ, അതപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കാണുക, അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് വരുന്നത്. ചെന്നൈക്ക് വന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ചാടി പോരുന്നു. ആ വന്നിട്ട് ആ സമയത്ത് തന്നെ ഞാനൊരു ഒരു ഒരു കാസറ്റ് ചെയ്തു. അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാസറ്റ് ചെയ്തതുകൊണ്ട് അത് നമ്മുടെ MSV സാർ കേൾക്കാനിടയാകുകയും അദ്ദേഹം നമ്മുടെ ലിറിസിസ്റ്റ് വൈരമുത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വേണേലും അവനെ നമ്പി കൊടുക്കാം, അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാസറ്റ് കേൾപ്പിക്കുകയും, അങ്ങനെ വൈരമുത്തു സാർ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരികയായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ തമിഴ് റെക്കോർഡ്, ഒരു തമിഴ് പടം, അത് ആ സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശവും ഇതൊക്കെ റെക്കോർഡിംഗ് ആയി. റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ് അപ്പോൾ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയ, മനോ ഒക്കെയാണ് ആദ്യത്തെ എൻ്റെ ഈ പടത്തിൽ പാടിയത്. അത് നടന്നതുമില്ല കേട്ടോ, അത് ആ സമയത്തൊരു ഒരു ഭീകരാവസ്ഥയാണ്. പിന്നെ അമ്മയുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് മതി എനിക്ക്. അത് എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങ് കൂടെ നിൽക്കും. ഇതുകൊണ്ട് നടന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു കാസറ്റ് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യൻ കേൾക്കുകയും, അദ്ദേഹം നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹം ഈ പാട്ട് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാർ എന്നെ വിളിക്കുകയും, നമുക്കൊരു പടമുണ്ട് ശരത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാക്കനാട് വരികയും അവിടെ വെച്ചിരുന്ന് ഞാനും കൈതപ്രണാച്ചിയൊക്കെ ഉണ്ട്. കമ്പോസിങ്ങും അതിക്രൂരമായിരുന്നു, കാര്യം ഒരു സിറ്റുവേഷന് 65 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കമ്പോസിങ് നടന്ന് റെക്കോർഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കഥയ്ക്ക് സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓ, അന്നൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ്, ആകെ തകർന്നുപോയി. കൈതപ്രണാജി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിഷമിക്കും, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യം ചെയ്ത പാട്ട് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു 1.5 വർഷമായപ്പോൾ രാജുവേട്ടൻ തന്നെ, അതിൻ്റെ സംവിധായകനും രാജുവേട്ടനായിരുന്നു, ഇത് വിളിച്ച് പുതിയ പടം ചെയ്യാൻ ശരത്തെ. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോവുകയും രാജുവേട്ടനെ കാണുകയും നമ്മൾ കമ്പോസിങ് തുടങ്ങുകയും ചെയ്തു. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാതെ പോയ പടത്തിന് ചെയ്ത 2 പാട്ട് ഈ ഫിലിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ 2 പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ പാടിത്തരാം.

ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ളത് ഈ പാട്ടൊക്കെ ലൈവ് പാടുമ്പോഴേ. ഇത് ഈ അനുഭവങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യം കുറേ ഉണ്ട് പറയാൻ. എന്നാലും ഇത് ഈ ഓണക്കാലത്ത് നിങ്ങളെ അങ്ങനെ കത്തി വെച്ച് കൊല്ലരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി പറയുന്നത്.

എൻ്റെ ഈ ഒരു എന്താ പറയുക സംഗീത ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികം, പിന്നെ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ചിദംബരം മാഷ്, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണൻ സാർ, ഇവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ, അതാണ് സത്യം. ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോകുന്നു. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാറാണ്. സാറിനോട് നന്ദി പറയാം, അത് ശരിയാവത്തില്ല, അത് അതിനേക്കാളൊക്കെ മുകളിലാണ്. ഡെയിലി ഒരു 10 തവണയെങ്കിലും സാറിന് എന്നെ വിളിച്ചില്ലെങ്കിലും സാറിൻ്റെ ശബ്ദം എനിക്ക് കേട്ടില്ലെങ്കിലും അതുപോലെ എൻ്റെ ശബ്ദം സാറിന് കേട്ടില്ലെങ്കിലും ഒരു സുഖമില്ല. അങ്ങനൊരു സ്നേഹബന്ധമാണ് സാറുമായിട്ടുള്ളത്. ഇപ്പോൾ സാറിനോട് ഈ ഒരു സമയം നന്ദി പറയുന്നില്ല, സാറിന് ഒരു ഓണാശംസ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. പിന്നെ ആരുടെ കൂടെ പാടി തുടങ്ങിയത്? നമ്മുടെ ചിത്രചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യം പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറയണ കുറേ ഉണ്ട്. പിന്നെ നവോദയ ജിജോ സാറ്, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ സംഗീത സംവിധായകനാകത്തില്ലായിരുന്നു. ഇതിന് കാരണകർത്താവായ സുരേഷ് കാന്തൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യ ചിത്രം തന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അത് വല്ലാത്ത കടപ്പാടാണ്. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയാൽ ക്ഷമിക്കുക, അത് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശ്രീധർ സാർ, ഇപ്പോൾ അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. ഞാൻ കമ്പോസ് ചെയ്ത സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വലിയ സ്പീക്കറിൽ കേൾക്കുന്നത് ശ്രീധർ സാറിൻ്റെ അടുത്ത് നിന്ന്, മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ആരെയൊക്കെ വിട്ടുപോയി കാണും, എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നതുമില്ല ഇത്. കാര്യം എന്തൊക്കെയാലും ഇത്രയും പേരെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. കാര്യം അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒക്കെ തന്നെ സുജിത്തായിരുന്ന എന്നെ ശരത്താക്കിയത്, അത് പറയാതിരിക്കാൻ വയ്ക്കാം.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: അതുപോലെ ഈ ഒരു പുതിയ തലമുറയിൽ എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. ഇതില് കമ്പോസേഴ്സ് പറയുകയാണെങ്കിൽ ബിജിപാല്, എം ജയചന്ദ്രൻ, ജേക്സ് ബിജോയ്, സുഷിൻ, ഗോപി സുന്ദർ, എല്ലാവരും നമുക്ക് അത്രയേ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇവരൊക്കെ ഓരോ പടം ചെയ്ത് അതിങ്ങനെ അവരുടെ പാട്ട് കേൾക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പാട്ടുകാരെല്ലാം എനിക്ക് പാടിയിട്ടുള്ളവരുമാണ്. പിന്നെ നമുക്ക് വളരെ അടുത്ത് അത്ര സ്നേഹത്തോടെ ചരിച്ചേട്ടാന്ന് വിളിച്ച് വരുന്ന കുറച്ച് ആളുകളാണ്. അവരെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പുതിയതായിട്ടുള്ള ഈ പാട്ടുകാരോട് പറയാനുള്ളത്, മക്കളെ, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഗോൾ എന്താണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. സംഗീതം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് മുടക്കരുത്. കാരണം നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. നമുക്കൊരു ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതായി പോകരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നാൽ നമുക്കൊരു അവസരം കൂടി, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഓപ്പണിംഗ് കിട്ടും. എല്ലാവരും എത്തേണ്ട ലെവലിൽ, വലിയ ലെവലിൽ തന്നെ എത്തും. പക്ഷേ നമ്മൾ ഉഴപ്പരുത്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ അഹങ്കരിക്കരുത് ഒരു കാര്യത്തിലും. നമ്മളൊന്നും ഒന്നുമല്ല ചക്രകളെ. ആ മഹാനായ ദൈവത്തിന്റെ മുന്നിൽ, നമ്മളെ പടച്ചുവിട്ട ഒടയ തമ്പുരാന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ടാലന്റ് ഉള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ വെറും ഒരു പുല്ലിന്റെ അത്രേ ഉള്ളൂ. മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്കെല്ലാം ഓണം ആശംസിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ.

0: മുപ്പത് കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംപർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: എന്റെ പ്രിയപ്പെട്ട ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക. പിന്നെന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വള്ളംകളിയായിരുന്നു, ഇപ്പം അത് പോയിട്ട് വെള്ളംകളിയായിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തിന് ഒട്ടും നല്ലതൊന്നും അല്ല ഇത്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, അപ്പം തന്നെ ലോകത്തിന് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ.

തർന്ന കതിരുകൾ ചിരിച്ചു നിന്നല്ലോ, കനകം കൊരുത്തു തന്നല്ലോ. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വിൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം.

0: മുകുളങ്ങൾ വീണ്ടും.
1: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
0: പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരു.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം 5 മാസം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. 48 അധ്യാപകർക്കാണ് പുരസ്കാരം. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. 4 വയസ്സിന് താഴെ കുട്ടികൾക്കുള്ള ക്ലോർ ഫെനിറാമൈൻ മലേറ്റ്, ഫിനൈൽ ഫ്രൈൻ, ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ എല്ലാ മരുന്നുകളുടെയും നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് കുട്ടികളിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. ആഘോഷവേളകളിൽ വിപണിയിൽ ഉണ്ടായേക്കാവുന്ന കൃത്രിമ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും സാധാരണക്കാരെ ബാധിക്കരുത് എന്ന നിർബന്ധം ഗവൺമെന്റിന് ഉണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മസ്തിഷ്ക മരണത്തെ തുടർന്ന് തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി 7 വയസ്സുകാരി പി ലതിഷയുടെ അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്തു. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലായിരുന്നു അന്ത്യം. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
5: നേർമൊഴി.
6: ഇന്നത്തെ നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ചില സിനിമകളുണ്ട് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലിങ്ങനെ ജീവിക്കുന്നവ. അങ്ങനെ മലയാളിയുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളെയും ഇണക്കങ്ങളെയും ഒക്കെ വരച്ചു കാട്ടിയ മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, കടിഞ്ഞൂൽ കല്യാണം, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ രാജസേനനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
1: നമസ്കാരം.
0: തിരുവനന്തപുരത്ത് ആണ് ബാല്യകാലം. അപ്പൊ ഈ സാംസ്കാരിക നഗരിയിൽ പിന്നിട്ട ബാല്യകാലത്തിൽ സിനിമ എപ്പോഴാണ് താങ്കളുടെ ഉള്ളിലേക്ക് കടന്നു വന്നത്?
1: നഗരത്തിലല്ലായിരുന്നു നമ്മൾ താമസം. പെരപ്പംകോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വെഞ്ഞാറമൂടിനടുപ്പിച്ച്. അവിടെയാണ് ഒരു നാട്ടിൻപുറത്തുകാരനായി ജനിച്ച് വളർന്ന് സിനിമ മനസ്സിൽ കയറി പ്രാണവായുവായിട്ട് കൊണ്ടു നടന്നു. അങ്ങനെ കോടമ്പകത്തേക്ക് പോയി സിനിമ പഠിച്ചു. അച്ഛൻ ഡാൻസ് മാഷ് ആയതുകൊണ്ട് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ ഡാൻസും പുറത്ത് കുറച്ച് സംഗീതവും ഒക്കെ അഭ്യസിച്ചിരുന്നു. അപ്പോൾ കലയും സിനിമയും തന്നെയായിരുന്നു സ്വപ്നം.
0: സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയായിരുന്നു കുടുംബത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ?
1: കുടുംബത്തിൽ പിന്തുണ വലുതായിട്ടില്ലായിരുന്നു. കാരണം അച്ഛന് സിനിമ കുറച്ചറിയാം. അച്ഛൻ ഡാൻസ് പഠിക്കുന്ന ചെന്നൈയിൽ ഗുരുഗോവിന്ദനാഥിന്റെ വീട്ടിൽ പോയാണ് പഠിക്കുന്നത്. അന്ന് ഗുരുജിയാണ് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഡാൻസുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്. പിന്നെ കമൽഹാസന്റെ ഗുരുവായ ഡാൻസർ തങ്കപ്പൻ, ഇവരൊക്കെയാണ് അന്ന് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ നന്നായിട്ട് ഉപദേശിച്ചു അത് ബുദ്ധിമുട്ടായിരിക്കും നീ പോയാൽ. പിന്നെ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. ഞാൻ മൂത്ത മകനാണ്, 6 മക്കളിലും മൂത്താണ്. അപ്പോൾ ഞാൻ തന്നെ പോയി രക്ഷപ്പെടണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നർത്തകനായ അച്ഛൻ്റെ ബുദ്ധിമുട്ട്, ഈ 6 മക്കളെയും വളർത്താനും പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടു വളരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെന്തായാലും ഒരു പൗരാണിക കല ആഗ്രഹമുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അത് അന്നത്തെ കാര്യമാണ്. ഇപ്പോൾ പൗരാണിക കല സിനിമയ്ക്ക് ഈക്വലാണ്. കഥകളിക്കാർ ലോകം മുഴുവൻ യാത്ര ചെയ്ത് കഥകളി കളിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് പൗരാണിക കലയെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അന്നും സിനിമ റിച്ചാണ്, ഇന്നും സിനിമ റിച്ചാണ്. അപ്പം അങ്ങനെ നന്നായി രക്ഷപ്പെടണം, പിന്നെ സിനിമയോടുള്ള ആ ഒരു താല്പര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രക്ഷപ്പോക്കങ്ങ് പോയി.
0: ഈ കോടമ്പാക്കം എന്ന് പറയുമ്പോൾ ഒട്ടനവധി ആൾക്കാർ അവരുടെ സിനിമാ മോഹങ്ങളുമായി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് പച്ച പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പല സിനിമകളിലൂടെ തന്നെ കണ്ടിട്ടുണ്ട്.
1: അതിനൊരു വാക്കുപയോഗിക്കും, ചെരുപ്പ് തേഞ്ഞു പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെയൊക്കെ എത്ര ചെരുപ്പ് തേഞ്ഞതാ, കുറെ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ കയ്യിൽ എന്നൊക്കെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് തെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം നടന്ന് നടന്ന് നടന്ന് ഒരു വഴിയാവും എന്നുള്ള അർത്ഥത്തിലാണ്.
0: ആഗ്രഹമാണല്ലോ ആദ്യത്തെ സിനിമ, ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
1: ആഗ്രഹത്തിലേക്കൊക്കെ എത്താൻ ഞാൻ അവിടെ ചെന്നിട്ട് 5 വർഷം എടുത്തു. എന്ന് പറഞ്ഞാൽ സിനിമ പഠിക്കണമല്ലോ. അപ്പൊ ഭാഗ്യത്തിന് പി കെ ജോസഫ് എന്നൊരു ഗുരുവിനെ കിട്ടി. ആ സമയത്ത് അദ്ദേഹവും സിനിമ തുടങ്ങുകയാണ്. അദ്ദേഹം ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയും ശശികുമാർ സാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് സിനിമകളിൽ ടൈറ്റിൽ കാണാം, അസോസിയേറ്റ് പി കെ ജോസഫ് എന്ന്. ഞാൻ കുറേ പേരെ പോയി കണ്ടതാ, പക്ഷെ കണ്ടതിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയത് ജോസഫ് സാറാണ്. എന്നിട്ട് ജോസഫ് സാർ എന്നെ ശശികുമാർ സാറിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കാണിച്ചു. ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുകയാണ്. നോക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നസീർ സാറ്, മീനച്ചേച്ചി, ജയഭാരതി, ഇങ്ങനെ അങ്ങ് നിൽക്കുക, ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങ് തിളങ്ങി. അപ്പോൾ എന്നെ കൊണ്ടുപോയിരിക്കുന്നത് ശശികുമാർ സാറിനെ പരിചയപ്പെടുത്തിയിട്ട് സാറിൻ്റെ കൂടെ അങ്ങ് കയറിക്കോ, പിന്നെ നമുക്ക് നോക്കാം, കാരണം ഞാനും തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇതാണ് ജോസഫ് സാറിൻ്റെ വെർഷൻ. ഞാനിങ്ങനെ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശശികുമാർ സാർ ആരെയോ ദേഷ്യപ്പെടുന്നു. ഫയലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ദേഷ്യപ്പെട്ടത്. അത് പിൽക്കാലത്ത് പ്രശസ്തനായ സംവിധായകനാണ്, തമ്പി കണ്ണന്താനം. അന്നെനിക്കറിയില്ല. അപ്പൊ ഈ ശശികുമാർ സാറിന്റെ ദേഷ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിങ്ങി വെളിയിലിറങ്ങി.
0: അസിസ്റ്റന്റ് ആയിരുന്നിരിക്കുമല്ലേ,
1: അസോസിയേറ്റ്. അപ്പോ ജോസഫ് സാർ വെളി വന്നിട്ട് പറഞ്ഞു, എന്ത് ഷൂട്ടിംഗ് കണ്ടോ? കണ്ടു. പക്ഷെ എനിക്ക് ശശികുമാർ സാർ വേണ്ട. അതെന്താ, സാറ് ഭയങ്കര ദേഷ്യം. രാജസേന എനിക്കും ദേഷ്യമുള്ള ആളാണ്. ലൊക്കേഷനിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇച്ചിരി ദേഷ്യക്കാരായിരിക്കും. നാളെ നീ ഡയറക്ടർ ആയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. എന്നാലും സാർ മതി എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ 2 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സാറിൻ്റെ സിനിമ തുടങ്ങാൻ വേണ്ടി. പെണ്ണൊരുമ്പെട്ടാൽ എന്നൊരു സിനിമയിലാണ് സാറിനോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങുന്നത്.
0: നമ്മൾ കൂടെ പഠിക്കാൻ നിൽക്കുന്നവരുടെ ശൈലി നമ്മൾ നമ്മളേതായിട്ട് മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ ശൈലികളാണ് കൂടെ നിന്നവരിൽ നിന്ന് പഠിച്ചത്?
1: അത് ജോസഫ് സാർ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. എന്നെ സാറിന് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒത്തിരി വായിക്കും എന്ന് പറഞ്ഞിരുന്നു സാറിനോട്. അത് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ സാർ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വായനയിൽ കൂടിയാണ് നമുക്ക് ചിന്ത വരുന്നത്. ചിന്ത വരുമ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു ത്വര ഉണ്ടാവും. അങ്ങനെയാണ് എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ സാർ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി മാത്രമാണ്. അതും ഞാൻ പഠിപ്പിക്കുകയല്ല, നീ പഠിച്ചോളാം. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിന്റെ തലയ്ക്കകത്തുള്ളതാണ്. അതെനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ തലയിലുണ്ടെങ്കിൽ മാത്രമേ നീ നല്ലൊരു സംവിധായകനാവത്തുള്ളൂ. പിന്നെ എൻ്റെ മേളിൽ വർക്ക് ചെയ്തിരുന്ന ജോസഫ് സാറിൻ്റെ തൊട്ടു താഴെ വരുന്ന അസോസിയേറ്റ് ഡയറക്ടർ, ഫസ്റ്റ് അസിസ്റ്റന്റ്, സെക്കൻഡ്, ഇങ്ങനെ കുറേ പേരുണ്ട്, 5-6 പേരുണ്ടാവും. അവരുമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ഡാൻസും പാട്ടും ഇതൊക്കെ അന്നേ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട്

0: കൂട്ടുന്ന ആ അവനോട് ചോദിക്കുക. അത് ഉദാഹരണത്തിന് ഇപ്പം മകരവിളക്കിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അയ്യപ്പൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ശബരിമല അയ്യപ്പൻ്റെ മുദ്ര അതെങ്ങനെയാണ്, അവർ ഡിസ്കസ് ചെയ്തിട്ട് ആർക്കും കിട്ടിയില്ല. രാജസേനെ വിളി, ഡാൻസ് മാഷ്ടർ മോനല്ലേ, അവനറിയായിരിക്കും, വിളിച്ച് അപ്പം ഞാനത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു കൊടുത്ത്. അപ്പം അങ്ങനെയൊക്കെ ചില സ്പെഷ്യൽ കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്.
1: ആദ്യത്തെ സിനിമ അതെല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടതായിരിക്കും, സ്പെഷ്യൽ ആയിരിക്കും. ആ സിനിമയുടെ ഓർമ്മകൾ?
0: അത് വളരെ അത്ഭുതകരമായിട്ട് കിട്ടിയതാണ്. അതായത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഭാഗ്യം വീണ് കിട്ടിയത് എന്താന്ന് പറഞ്ഞാൽ, നസീർ സാറ് നായകനാകുന്ന ഒരു സിനിമയുടെ തിരക്കഥ എഴുതണം. അന്നത്തെ മൾട്ടി സ്റ്റാർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, മരിപ്പച്ച എന്നാണ് അതിൻ്റെ പേര്. അത് ഓൾറെഡി ആരോ തിരക്കഥ ചെയ്തതാണ്, വലിയൊരാളാണ് എഴുതിയത്, പക്ഷെ അവർ തൃപ്തരല്ല. അപ്പം എഴുതുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറെ അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് ഈ കോടമ്പക്കത്ത് ഇങ്ങനെ സിനിമാക്കാരെല്ലാം ചേർന്ന് ചേർന്ന് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു, അടുത്തടുത്ത വീടുകളും. അപ്പോൾ സിനിമ പഠിക്കാൻ വന്ന 2 വർഷമായ എന്നെയും മിക്കവർക്കും എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എസ് ബാബു എന്നാണ് ഡയറക്ടറെ പേര്, മയിലാടും കുന്നൊക്കെ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. തിരക്കഥകൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ധാരാളം വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കഥ പറഞ്ഞുതരാം. ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി 10 ദിവസമേ ഉള്ളൂ. സകല താരങ്ങളുടെയും ഡേറ്റ് കൺഫേമാണ്, വലിയ പ്രൊഡ്യൂസറുമാണ്. ആ കഥ പുള്ളി പറഞ്ഞതിന് 3 പേര്, നസീർ സാറും ജഗതി സുകുമാരൻ, ഇവർ 3 ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ടും കുറേ കാശും കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ട് അവിടെ കിടന്ന് അലയുകയാണ്. അങ്ങനെ ഒരു പാർക്കിൽ വെച്ച് അവിടെ ചായ വിറ്റ് നടക്കുന്ന ബാലൻകി നായർ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ചായയൊക്കെ കൊടുത്ത് അവർക്ക് തിരിച്ച് കാശ് കൊടുക്കാനില്ല, ആരുടെയും കയ്യിലില്ല, അവർ തമ്മിൽ ഭയങ്കര അടുപ്പാവുന്നു. അദ്ദേഹം ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഉരുത്തിരിയുന്നൊരു പ്രണയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കത് രസകരമായിട്ട് തോന്നി. അപ്പോൾ ബാബു സാറ് ചോദിച്ച്, കഥ ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, ഇഷ്ടമായി. പറഞ്ഞപ്പോൾ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ നസീർ സാറിൻ്റെ റോൾ ഇതാണ്, ജഗതി ഇതാണ്, സൂചേട്ടൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞതാണ്. 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, സാർ ഈ 10 ദിവസത്തിനകത്ത് തുടങ്ങുമ്പോൾ ആദ്യം ആരുടെ സീക്വൻസാണ് വരുന്നതെന്ന് ചോദിച്ചു. ആ നസീർ സാറിനെയാണ് ആദ്യം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞാൽ സുകുമാരനും ജഗതിയൊക്കെ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാനിത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഒരു 1 ലൈൻ പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ട് സാറിനെ വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് അതിൽ നസീർ സാറിൻ്റെ പോർഷൻസ് ആദ്യം എഴുതാം. എടുത്ത കയ്യിൽ സാർ ചോദിച്ച്, അങ്ങനെയൊക്കെ എഴുതാനുള്ള പരിചയമായോ? ഞാൻ പറഞ്ഞു, സാർ കുറച്ച് സിനിമകൾ ചെയ്തു. എത്ര ചെയ്തു? ഞാൻ പറഞ്ഞു, 3 പിന്നെ ഒരു 1/2 സിനിമ. ഇത്രയല്ലേ ചെയ്തുള്ളൂ? ഞാനൊക്കെ അസോസിയേറ്റ് ആയിട്ട് കെ എസ് സേതുമാധവൻ്റെ കൂടെ 65-70 സിനിമ ചെയ്തിട്ടാണ് ഡയറക്ടറായത്. ഞാൻ പറഞ്ഞു, സാർ അത് ഓരോ കാലഘട്ടത്തിൻ്റേത്, പിന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടി. ശരി, എന്നാൽ നാളെ മുതൽ എഴുതി തുടങ്ങിക്കോളൂ എന്നുകൊണ്ട് പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് എനിക്ക് 1000 രൂപ അഡ്വാൻസ് തന്നു. അന്ന് 1000 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ 1-2 ലക്ഷം കിട്ടുന്നു. ഞാനതും വാച്ച് നേരെ ബാച്ചിലേഴ്സ് ലൈഫല്ലേ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് പാർട്ടിയൊക്കെ നടത്തി പിറ്റേ ദിവസം മുതൽ എഴുത്തു തുടങ്ങി. എനിക്കെന്തോ ദൈവാദിനം മുതൽ ഇരുന്നപ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഒരു ഓർഡർ 3 ദിവസം എന്നിട്ട് ഞാൻ 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ വായിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം, നാളെ വലിയ ഡയലോഗ് എഴുതി തുടങ്ങിക്കോ. ഈ നസീർ സാറിൻ്റെ പോർഷൻ തന്നെ എഴുതി തുടങ്ങണമെന്നുണ്ടോ? ഇനി ഒരു 6-7 ദിവസം ഉണ്ടല്ലോ, വേണമെങ്കിൽ ഓർഡറിൽ തന്നെ എഴുത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഞാൻ ഓർഡറിൽ തന്നെ എഴുതി. ഒരു 15 സീൻ എഴുതിയിട്ട് വായിച്ച് കേൾപ്പിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു, ഹ്യൂമർ കോമഡി. അങ്ങനെയാണ് ആദ്യത്തെ അവസരം. ആ സിനിമയുടെ വിതരണക്കാരനായിരുന്നു കോഴിക്കോടുള്ള ഗിരീഷ് പിക്ചേഴ്സ് രാജൻ. അന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടർക്കോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ, പ്രത്യേകിച്ച് ഞാൻ പുതിയതാണ്, ഡിസ്ട്രിബ്യൂട്ടറടുത്തൊന്നും പോയി സംസാരിക്കാൻ പോലും പറ്റത്തില്ല, അത്ര ദൂരെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്തോ എന്നെ വിളിച്ച് എവിടെയാണ് നാട് എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് സിനിമ പൂർത്തിയായി, പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും ഷേഖൻ്റെ, എനിക്കും കൂടെ തന്ന കൂട്ടത്തിൽ അദ്ദേഹവും രാജേട്ടനും ഷേഖൻ്റെ എന്ന് റിലീസിനൊരു ക്യാപ്ഷൻ വേണം, ഒരു 3-4 ക്യാപ്ഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ മാറിയിരുന്ന അപ്പോൾ തന്നെ 3-4 ക്യാപ്ഷൻ എഴുതി കൊടുത്ത്, അതും ഇഷ്ടപ്പെട്ടു. സിനിമ തിരക്കുള്ളത് ഓടി. ഇത്രയും ബന്ധമേ ഈ രാജേട്ടനുമായിട്ട് എനിക്കുള്ളൂ. പിന്നെ ഞാൻ അയ്യപ്പനും വാവരും എന്നുള്ള സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു, അതിനകത്തൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട് ദേവേന്ദ്രനായിട്ട്. ആ വേഷത്തേക്കുമ്പോൾ അതിൻ്റെയും വിതരണം ഇദ്ദേഹമാണ്. എന്നെ കണ്ടത്, ആ നിങ്ങൾ അസോസിയേറ്റ് രാജസൻ? ഞാൻ പറഞ്ഞത്, ആ കൊള്ളാം കേട്ടോ, പക്ക ദേവേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ഇങ്ങനെ പോയി. ഞാൻ ദാസേട്ടൻ്റെ ഒരു 8 വരി പാട്ടുമൊക്കെ പാടി അഭിനയിച്ചിട്ടുണ്ട് ഞാനത്. ആ സിനിമ റിലീസ് ചെയ്ത് അതും ഹിറ്റായിട്ട് ഓടി. ഒരു ദിവസം ഞാൻ കോടമ്പകത്തെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസിഡർ കാറ് എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊന്ന് സൈഡിൽ നിർത്തി. ആ കാറ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആളിനെ, അദ്ദേഹത്തിൻ്റെ കാറ് കറുത്ത അംബാസ. അപ്പോൾ അതിൽ ഒരു ചന്ദ്രേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പി എ പോലെ. ചന്ദ്രേട്ടൻ ഇങ്ങനെ ആയിരുന്നു കൈ തട്ടിയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ ബാക്ക് സീറ്റിൽ രാജേട്ടനുണ്ട്. എന്താണ്, വർക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇന്നുണ്ട്, വർക്ക് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഒന്ന് ഓഫീസിലേക്ക് വരണ ഒരു കാര്യമുണ്ട്. എന്തോ ഒരുതരം വൈബ്രേഷൻ ശരീരത്തിൽ കൂടി പാഞ്ഞ് കയറി. ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ രാജേട്ടൻ എന്നെ നാളെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ തന്നെ കരുമം മോഹൻ എന്നുള്ള മേക്കപ്പ് മാനൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസം. മോഹനം പറഞ്ഞു, എടാ അത് സിനിമ തന്നെടാ, കാരണം അങ്ങേര് ഭയങ്കര ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങേര് നിന്നെ വെറുതെ എല്ലാം പറയൂ, സിനിമ കിട്ടി നിനക്ക്. പിറ്റേ ദിവസം രാവിലെ ഇരുന്നപ്പോൾ

0: സത്യമായിരുന്നു. സംഗീതത്തിന് പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാക്കൂ, ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് വരും, നമുക്കൊന്ന് വായിക്കാം, ഒരു സിനിമ താങ്കളെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിരിഞ്ഞ്. അദ്ദേഹം അകത്ത് കയറി ഒരു ടോക്കൺ എടുത്ത് കയ്യിൽ തന്ന് 51 രൂപ. അന്ന് 51 രൂപയ്ക്ക് 51 മീൽസ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് ഞാൻ തീർത്തു. ആഗ്രഹം ഒന്ന് പേര് വിട്ടു. പുള്ളിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നായകനെ കണ്ടെത്തി, ദേവനെ കണ്ടെത്തി. അതിലെ സ്ക്രിപ്റ്റിലെ കഥയിലെ ദേവരാജ് എന്നുള്ള കഥാപാത്രത്തിനെ നമ്മൾ ആ ദേവ ഇങ്ങോട്ട് എടുത്തിട്ട് പുള്ളിക്ക് ദേവൻ എന്ന് പേര് വിട്ടു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ 1984 ആഗ്രഹം.
1: പിന്നീടാണ് 90s നിറഞ്ഞ സാന്നിധ്യമായി രാജസേനൻ എന്ന സംവിധായകൻ മാറുന്നത്. കുടുംബഹൃദയങ്ങളെ തൊട്ടറിയുന്ന വിജയ ഫോർമുല കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു?
0: സത്യം പറഞ്ഞാൽ ഇത് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ പല സബ്ജക്റ്റും നമ്മളെ തേടി വരുന്നതാണ്. എന്തുകൊണ്ടാണ് ചില സിനിമ മോശമായി പോകുന്നത്? കണ്ടെത്തുകയാണെങ്കിൽ എല്ലാ സിനിമയും വിജയിക്കണം. ആശയങ്ങൾ പലപ്പോഴും ഓരോ കഥാകൃത്തിൻ്റെയും തലകളിൽ ഇങ്ങനെ അവരെ അന്വേഷിച്ച് വരുന്നതാണ്. നമ്മളാണ് തേടി പോകുന്നതെങ്കിൽ ഒരു സിനിമയും പരാജയപ്പെടാൻ പാടില്ല. അപ്പോൾ എൻ്റെ 38 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 38 സൂപ്പർ ഹിറ്റ് ഒന്നും അല്ലല്ലോ, അതിനിടയ്ക്ക് പരാജയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുകയാണ്. ആദ്യത്തെ കൺമണി എൻ്റെ സ്വന്തം കഥയാണ്. ആദ്യത്തെ കൺമണി എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു സീരീസ് പ്രമേയമാണ്. അതിനെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി കോമഡി ആയിട്ട്. അതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു, ചില വീടുകളിലൊക്കെ ഈ പെൺകുട്ടികൾ ജനിച്ചാൽ കൊച്ചിനെ എടുക്കത്തില്ല അമ്മായി അമ്മ. ചില ഗ്രാമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ കൊന്നുകളെ. പെൺകുട്ടികളോട് അത്രയും ഹരാസ്മെന്റ് നടത്തുന്ന ഒരമ്മമ്മ, അവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, അവർ ഒരു സ്ത്രീയാണെന്നുള്ള ആ പോയിന്റിലാണ് പിടിച്ചത്. അതിനെയാണ് തമാശ രൂപത്തിൽ ഇത്രയും ശക്തമായൊരു കഥ അതിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അത് പിടിച്ചുകൊണ്ട് കഥ ചിന്തിച്ചപ്പോൾ പിന്നെ റാഫി മെക്കാട്ടിനും സപ്പോർട്ടിന് തിരക്കഥ ടോട്ടലി ഗംഭീരമായി. അതുപോലെയാണ് മധുചന്ദ്രലേഖ. മുറുക്കാനും ചവച്ച് നടക്കുന്ന, കണ്ടാൽ പെട്ടെന്ന് ഇച്ചിരി വയസ്സ് തോന്നിക്കുന്ന ഭാര്യ, സുമുഖനായ ഒരുപാട് ചെറുപ്പക്കാരനാണ് തോന്നിപ്പിക്കുന്ന പ്രശസ്ത ഗായകനായ ഭർത്താവ്, അവിടെ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് വന്ന്, ഞാനല്ലല്ലോ ഇയാൾക്ക് ചേരുന്നവൻ, ചേരേണ്ടത് ചേർക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ചിന്തിക്കുന്ന വിവരദോഷിയായ ഒരു ഭാര്യ. അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് മാറി നിന്ന് ആനന്ദിക്കുകയാണ്, അവർ തമ്മിൽ സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒന്നിച്ച് പാടുന്നതും. പക്ഷെ കുറേ കഴിയുമ്പോൾ ഉള്ളിൻ്റെ എവിടെയോ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങിൽ വെച്ച് അവർ ഇതങ്ങ് പൊളിക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കഥയാണ്, അതിനകത്ത് രഘുനാഥ് പലേരി സ്ക്രിപ്റ്റിൽ, പിന്നെ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, ഇങ്ങനെ കുറേ നർമ്മം കലർന്ന കഥകൾ നമ്മൾ ചെയ്തു. ഈ നർമ്മമെല്ലാം ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതും ഈ നർമ്മം എനിക്ക് ആരിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛൻ. അച്ഛൻ വീടിൻ്റെ വരാന്തയിലിരുന്ന് പൊട്ടിച്ചിരിച്ചാൽ അമ്മ അടുക്കളയിൽ, ഞങ്ങളാരെങ്കിലും അടുക്കള നിൽക്കുന്ന അമ്മ പറയും, യോ ആരെയോ കളിയാക്കി ചിരിക്കുകയാണ്. സത്യമാണ്, അത് മുമ്പിലിരിക്കുന്ന ഒരാളെ തന്നെ ആയിരിക്കും കളിയാക്കുന്നത്. അങ്ങനെ തമാശ അടിച്ചു വിടുന്ന ഒരാളായിരുന്നു അച്ഛൻ. എന്നാൽ അച്ഛന് സ്വയം ഞാനൊരു തമാശ പറയുന്ന ആളാണ് എന്നൊരു തോന്നലും ഇല്ലായിരുന്നു. ഒരു സാധു മനുഷ്യൻ, കല മാത്രം, അത് തന്നെയാണ് ലോകം.
1: ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ ഇങ്ങനെ ഉള്ള വ്യക്തി പ്രഭാവങ്ങൾ വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും അങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് നമ്മൾ തിങ്ക് ചെയ്ത് മീടപ്പായിട്ട് കിട്ടും. പിന്നെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. നാച്ചുറലായിട്ട് കിട്ടിയാൽ അത് അത്യപൂർവമായി മാറാറുണ്ട്. ഇപ്പം കൊട്ടാരം വീട്ടിലെ അപ്പോട്ടല്ല ജയറാമിൻ്റെ റോളെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടിയതാണ്. പൊങ്ങച്ചം പറഞ്ഞ് കിടക്കുന്ന ഒരാൾ, കാശുണ്ട്, വീട്ടിൽ അമ്മയല്ലാതെ വേറെ ആരുമില്ല, കുറേ കൂട്ടുകാർ മാത്രമുണ്ട്. അവർ ഇയാളെ തലയിലേറ്റ് നടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ ഹുങ്കും, നാട്ടിലെ ആരോ വലിയ ആളാണെന്നുള്ളൊരു ഭാവവും, പെട്ടെന്ന് ഒരു സ്റ്റേജിൽ വെച്ചൊരു പെൺകുട്ടിക്ക് പഠിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പറയുമ്പോൾ ചാടിക്കയറി സ്പോൺസർ ചെയ്യുന്നതും, ഇവക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കാതെയാണ് പുള്ളി സ്പോൺസർ ചെയ്യുന്നത്. നോക്കുമ്പോൾ MBBS ആണ്. അത്രയും വലിയൊരു വരുമാനം പുള്ളിക്ക് ആ സമയത്ത് ഇല്ല, എങ്കിലും പുള്ളി അത് കഷ്ടപ്പെട്ടൊക്കെ പഠിപ്പിക്കും. ഇതൊക്കെ നാച്ചുറലാണല്ലോ, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. മേലേപ്പറമ്പിൽ ആൺവീടിലും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം, വസ്ത്രധാരണം. പഠിക്കാത്തവൻ്റെ വർത്തമാനം പറച്ചിലും പഠിച്ചവൻ്റെ വർത്തമാനം പറച്ചിലും തമ്മിലുള്ള വ്യത്യാസം. വാസ്തവത്തിൽ ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ നർമ്മം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അതിലുണ്ട്, അതിലെല്ലാം ഉണ്ട്. നർമ്മമുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. എൻ്റെ സിനിമകളിൽ ഏറ്റവും നല്ല സിനിമ എന്ന് എപ്പോഴും എല്ലാവരും പറയുന്നത് മേലേപ്പറമ്പിലാണ് വീടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് ഒരു പ്രശസ്ത പത്രം നടത്തിയ ഒരു സർവേയിൽ മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും 25 നല്ല സിനിമകളിലൊന്നാണ് മേലേപ്പറമ്പിലാണ് വീട്. അതൊരു വല്ലാത്തൊരു അവാർഡാണത്. അത് ഈ പറഞ്ഞുള്ള ഒരു നാച്ചുറാലിറ്റിയുടെ ഗുണമാണ്. അതൊക്കെ അതിനകത്ത് ആരും അഭിനയിക്കുന്നു തോന്നത്തുമില്ല.
1: കാലത്തെ ജയിക്കുന്ന പ്രതിഭകളോടൊപ്പം, ഇപ്പൊ ജഗതി ആണെങ്കിലും, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒട്ടനവധി പ്രതിഭകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുള്ള ഒരു സെറ്റിലെ അന്തരീക്ഷം സിനിമയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ നരേന്ദ്രപ്രസാദ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡിക്ഷണറിയാണത്. കൊട്ടാരം വീട്ടിലെ അപ്പോട്ടിലെ MLA പ്രസംഗിക്കുന്ന നടത്ത് സെന്റൻസിൽ എന്തോ ഒരു ചേരായി കിടന്നായിരുന്നു. എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അസോസിയേറ്റിനെ വിളിച്ച് പുള്ളിക്കും പറ്റുന്നില്ല. ഞങ്ങൾ വളർന്നിരുന്ന വർത്തമാനം പറഞ്ഞു ആർക്കും പറ്റുന്നില്ല. ഞാൻ ഇതാണ് പ്രസാദ് സാർ ഇരിക്കില്ലേ, സാറിൻ്റെ ലോട്ട് കൊടുക്കാം. ഞാൻ കൊണ്ട് കൊടുത്തിരുന്നു, സാറേ ഈ പാരഗ്രാഫ് ഒരു 6-7 സെൻറ്റൻസ് ഉണ്ട്, പക്ഷേ അത് എവിടെയോ ഒരു മിസ്മാച്ചിങ് പോലെ ഉണ്ട്, എനിക്കത് കിട്ടുന്നില്ല. സാറ് കുറച്ചേരം ഇങ്ങനെ നോക്കിയിട്ട് ഒരു പിന്നെ എന്നൊരു വാക്ക് ചേർത്താൽ ഇപ്പോൾ രാജസേനൻ ഒന്ന് വായിച്ചു നോക്കി. ഞാനത് വായിച്ചപ്പോൾ കറക്റ്റായി. ഇപ്പം ഇങ്ങനെയുള്ള പണ്ഡിത അമ്പിളിച്ചേട്ടൻ ജഗതിശ്രീമാർ അസാമാന്യമായിട്ട് വായിക്കുന്ന ആളായിരുന്നു. ഉണ്ണിയേട്ടൻ നല്ല ഒന്നാന്തരം നാടകക്കാരനും നല്ല വിവരമുള്ള ഒരാളാണ്. ജനാർദ്ദനൻ ചേട്ടൻ ഒരു നാടക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കലാകാരൻ, ഒരുപാട് വലിയ വലിയ എഴുത്തുകാരുടെ സിനിമകളിലും നാടകങ്ങളിലും അവരെല്ലാം പണ്ഡിതന്മാരായിരുന്നു.
1: ആ ഒരു ടീമിന് വേണ്ടി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ?
0: അതായത് എല്ലാ സിനിമയിലും ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്ഥിരം വരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ണിയേട്ടനെ ഒഴിവാക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യാൻ നോക്കി. കഥാനായകൻ ഈ കഥ ചിന്തിച്ചിട്ടങ്ങോട്ട് നീങ്ങുന്നില്ല, കാര്യസ്ഥൻ്റെ ഫേസ് കിട്ടുന്നില്ല നമുക്ക്. അവസാനം തീരുമാനിച്ചു കാര്യസ്ഥനെ എടുത്ത് ഉണ്ണിയേട്ടനെ തന്നെ. ആ മുഖം മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീക്വൻസ് ഉണ്ടായി, ഡയലോഗ് ഉണ്ടായി, ഒക്കെ ഉണ്ടായി. അതിനകത്ത് പുള്ളി പിന്നീട് ചെയ്തിരിക്കുന്ന ശക്തമായ റോളാണ്. ചില നടന്മാരുടെ പ്രസക്തി വാല്യൂ എന്ന് പറയുന്നത് അവിടെയാണ്.
1: ഇപ്പോൾ രഘുനാഥ് പലേരി, മണിസ്വാമി തുടങ്ങിയ തിരക്കഥാകൃത്തുകളോടൊപ്പം താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ രചന സിനിമയാക്കുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്?
0: ഞാൻ ഒന്നാമത് കാര്യം സിനിമയ്ക്ക് എഴുതാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരക്കഥയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നല്ല വിവരമുള്ള ആൾക്കാരെ തന്നെയാണ്. രഘുനാഥ് പലേരി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കലാകൗമുദി വായിക്കുന്ന സമയത്ത് അതിൽ ചെറുകഥകൾ എഴുതിയിരുന്ന ഒരാളാണ്. അന്ന് ആ എഴുത്തിൽ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എഴുത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കടിഞ്ഞുൽ കല്യാണമാണ് ആദ്യം ചെയ്തത്. എനിക്ക് ആ പേര് പോലും അത്യപൂർവമായി ഒരാൾക്ക് കിട്ടാവുന്നൊരു പേരാണ്. സിനിമയിലെ ഡയലോഗ് എഴുതുന്ന ഒരു പുതിയ സമ്പ്രദായം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ മേലേപ്പുറമ്പിൽ ആൺവീടിലെ ഡയലോഗൊക്കെ ഇപ്പോഴും ട്രോളിയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന ആ സെൻറ്റൻസ് ഞാൻ വായിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നാലോചിച്ചു. എനിക്കത് വെടികിട്ടുന്നില്ലായിരുന്നു സത്യത്തിൽ. കുറേ നേരം ഞാൻ എൻ്റെ ഗർഭം അതെന്ത് ഇങ്ങനെ പറയണത്, അത് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാമല്ലേ. അപ്പോൾ ആനന്ദക്കുട്ടൻ ക്യാമറ കുട്ടിയേട്ടനൊക്കെ വിളിച്ച് ചോദിച്ചു, സെൻ്റെ ഇഷ്ടം അത് അമ്പിളിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അമ്പിളിച്ചേട്ടന് ഡയലോഗ് വായിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞതിന് ശേഷം ഇങ്ങേരുടെ ഒരു ആ ഡയലോഗ് റെൻഡറിങ്ങിൽ ഞങ്ങൾ തകർന്നു പോയി. നിങ്ങളൊരു തള്ളയല്ലേ, തള്ളേ പെട്ട തള്ളയെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് വീഴുന്നൊരു അവിടെ നമ്മളതിന് ടിക്കിട്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കരമായ ഇപ്പോൾ ഏതെല്ലാം ട്രോളിലാണ് ഈ ഡയലോഗ് ഉണ്ടെന്ന് വയ്ക്കുന്നത്
1: സത്യം.
0: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രഘുനാഥ് പലേരിയുടെ ഡയലോഗ് സൈഡ് ഒരു രക്ഷയില്ലാത്തതാണ്. ഏത് സിനിമയിലും അദ്ദേഹം അങ്ങനെ എഴുതി കളയും. സ്വപ്നലോകത്ത് ബാലഭാസ്കറിലുണ്ട് ഇതേപോലത്തെ ഒരു അമ്മിക്കല്ല് വെച്ചിട്ട്. പുള്ളിയുടെ സ്ഥിരം ഐറ്റംസാണ് ഈ അമ്മിക്കല്ല്. അത് ഈ അമ്മിക്കല്ല് മേലേപ്പുറം ആൺവീലുണ്ട്. ജോലിക്കാരി കൊണ്ടുവന്നിട്ട് അമ്മിക്കല്ലെടുത്ത് കൊള്ളത്തിൽ എറിഞ്ഞിട്ട് അസാധ്യം എഴുതാണ് അത്. പിന്നെ എന്തായാലും എൻ്റെ സ്ക്രിപ്റ്റുകൾ ആരെഴുതിയാലും ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി എൻ്റെ കയ്യിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമുണ്ട്. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ളത് എൻ്റെ ഇത് തന്നെയാണ്. അതിപ്പോൾ മണിസാർ വന്നാലും രാജൻ കിഴക്കനേലെ വന്നാലും പിന്നെ റാഫി മെക്കാട്ട് പിന്നെ ഉദയകൃഷ്ണ സിബി കെ തോമസ്, അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും തിരക്കഥയിലെ മാസ്റ്റേഴ്സാണ്. നല്ല കോമ്പിനേഷനിൽ ഞങ്ങൾ കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: കാലം മാറി, സിനിമയുടെ കോലവും മാറി എന്ന് പറയാം. ഇപ്പോൾ OTTയുടെ കാലമാണ്, സീരീസുകളുടെ ഒക്കെ കാലമാണ്. സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: കാലഘട്ടത്തിനനുസരിച്ചെല്ലാം മാറില്ലേ. ഇപ്പം ഞാൻ സിനിമ പഠിക്കാൻ വന്ന സമയത്ത് നസീർ സാറാണ് അന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ. തൊട്ടു താഴെ സുകുമാരൻ നിൽക്കുന്നു, ജയൻ നിൽക്കുന്നു, പതുക്കെ പതുക്കെ മമ്മൂട്ടി കടന്നു വരുന്നു, മോഹൻലാൽ കടന്നു വരുന്നു, ശങ്കർ കടന്നു വരുന്നു, ജയറാം കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ മറ്റവരുടെ കുറച്ചതങ്ങ് കുറഞ്ഞു. അതിനിടയ്ക്ക് നസീർ സാറ് മരിക്കുകയും ജയേട്ടൻ മരിക്കുകയും ഒക്കെ ചെയ്ത് അതങ്ങനെ അങ്ങ് മാറി ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സുചേട്ടൻ പതുക്കെ ക്യാരക്ടറുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു കാലഘട്ടം സത്യനന്ദിക്കാട്, സിബി മലയിൽ, കമൽ, വിനയൻ, ഇങ്ങനെ കുറേ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് അതിനോടൊപ്പം ഞാനും കടന്നു വന്നു. ഞാൻ 84 ആദ്യത്തെ സിനിമ. പക്ഷേ ഞാൻ കൂടുതൽ എൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് 92 ജയറാമായിട്ട് കടിഞ്ഞൽ കല്യാണം മുതലാണ്. പിന്നെ വേറൊരു മുഖവുമായിട്ട് പൂർണ്ണമായൊരു കുടുംബ കഥ അത് നർമ്മത്തിൽ പറയുന്ന ഒരു രീതിയായിട്ട് കടന്നു വന്നത് കടിഞ്ഞൽ കല്യാണത്തിലാണ്. പിന്നെ അങ്ങോട്ട് വരി വരിയായിട്ട് ജയറാമിനെ മാത്രം വെച്ച് 16 സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ച് 3 സിനിമ. പൃഥ്വിരാജിൻ്റെ ശരിക്കും റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമ നക്ഷത്രക്കണുള്ള രാജകുമാരൻ. പിന്നെ സുരേഷ് ഗോപിയായിട്ട് മേഘസന്ദേശം, സ്വപ്നം കൊണ്ട് തുലാഭാരം, അതിൽ തന്നെ ചാക്കോച്ചനും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നായകന്മാരൊന്നും ഇല്ലാത്ത ഒരു രണ്ട് സിനിമയുണ്ട്. ഒന്ന് വാർദ്ധക്യപുരാണ്, അതിനകത്ത് മൂന്ന് വൃദ്ധന്മാരെ കേന്ദ്രീകരിച്ച്, മനോജുണ്ടെങ്കിൽ പോലും മൂന്ന് വൃദ്ധന്മാരെ കേന്ദ്രീകരിച്ച് നന്നായിട്ട് ഓടിയ സിനിമയാണത്. പിന്നെ ഒരു നായികയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, നഗ്മ, അതിനകത്തും നായകൻ്റെ കഥാപാത്രം ഇല്ല. കൊച്ചിനനീഫയും ജഗതിയും ഇന്നസെൻറ്റുമാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. അതും വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. പലപ്പോഴും സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഡയലോഗ്സിന്റെ ഒരു പിൻബലത്തിലാണ്.
1: പിന്നീട് താങ്കൾ ഗിയർ തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ച് അഭിനയത്തിലേക്ക് കടന്നു വന്നു, ആ ഒരു റോൾ ചേഞ്ച് എങ്ങനെയായിരുന്നു?
0: 84 സൗന്ദര്യ പണക്കം ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് സുബ്രഹ്മണ്യം പോറ്റി എന്ന് റോൾ ചെയ്തിരുന്നു.
1: പിന്നീട് ദേവേന്ദ്രനായിട്ട്,
0: ആ ദേവേന്ദ്രനായിട്ട് നേരത്തെ പറഞ്ഞു. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അഭിനയമോഹം പിന്നീട് ഉണ്ടായിട്ടില്ല. ജയറാമൊക്കെ പറയുമായിരുന്നു, പല സിനിമയിലും പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഈ റോള് വേറെ ആൾ നിങ്ങൾ ഈ, ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുമായിരുന്നു. ഇത് അലക്സ് എന്ന് പറയുന്ന നിർമ്മാതാവാണ് ഇതിൻ്റെ ഈ ഭാര്യയൊന്ന് മക്കൾ മൂന്ന് എടുക്കുന്നത്. പുള്ളിയുടെ നിർബന്ധമായിരുന്നു നായകനാവണം. അപ്പോഴും ഞാൻ പുള്ളിയുടെ തുറന്ന്, ഇതിപ്പോൾ വലിയ വലിയ സിനിമകൾ പോലും പരാജയപ്പെടുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ എന്നെ നായകനാക്കാൻ പോകുന്നത്. പുള്ളി ഈ ഗൾഫുകാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കല്ലിവലി, കല്ലിവലി എന്ന് പറഞ്ഞാൽ ഉണങ്ങി പോട്ടെന്ന്. പുള്ളി അറിഞ്ഞാവോ കല്ലിവലി എന്ന് പറഞ്ഞിട്ട് പുള്ളി നിർബന്ധിച്ചാണ് ഞാൻ റോള് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. സിനിമയും നല്ല ഒരു ഡിഫറെൻ്റ് സിനിമയാണ്. ഈ ചിരിപ്പിക്കുന്ന സിനിമ എടുക്കുന്നവരോട് ചെറിയൊരു ആദരവ് കുറവുണ്ട്. കരയിപ്പിക്കുന്ന സിനിമ എടുക്കുന്നതാണ് ഏറ്റവും മികച്ച ക്രാഫ്റ്റ് എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇച്ചിരി കരയിപ്പിക്കുന്ന ഒരു സിനിമ എടുത്തേക്കാം. അങ്ങനെയാണത്. ക്ലൈമാക്സിൽ ആ ബോഡി വരുന്ന സീനിൽ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പറയും. മനഃപൂർവ്വം ചെയ്താണ് അങ്ങനെ ഒരു സിനിമ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ റോള് ഹ്യൂമറാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മുകേഷിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട്, ഈ മുകേഷിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, മുകേഷിൻ്റെ റോള് പുള്ളി എന്ത് പറഞ്ഞാലും കള്ളമേ പറയത്തുള്ളൂ എന്നുള്ളത് ആണ് ചിന്തിക്കുന്ന ഓഡിയൻസ്. മുകേഷിൻ്റെ അതിനകത്ത് ഞാൻ ഇട്ടത് അതിനാണ്. എൻ്റെ ക്യാരക്ടർ മരിച്ചു എന്ന് പുള്ളി പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ തന്നെ വേണമെങ്കിൽ ആക്കാൻ വരുന്നത് തന്നെ. അച്ഛൻ ഈ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഭാര്യയും ഇവനെയും കൂടെ ചേർത്ത് റിസീവ് ചെയ്യുന്ന പോലെ അച്ഛൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ മുകേഷിനെ ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമ തന്നെ ഇതേ ടൈറ്റിൽ സി ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്നും കൊണ്ടൊരു കോമഡി പടത്തിന് പേരിട്ടാൽ കറക്റ്റ് പേരാ. അങ്ങനെ ചിന്തിക്കാതിരുന്നത് ആ ഒരു ആക്ഷേപം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇയാളെ കൊണ്ട് ഈ തമാശയെ പറ്റത്തുള്ളൂ, അങ്ങനെ അല്ല എന്ന് കാണിക്കാൻ കൂടെ വേണ്ടി എടുത്തതാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പേരാണ് ആ സിനിമയ്ക്ക്. എവിടെ കണ്ടാലും സ്ത്രീകൾ ചോദിക്കും, അതിലെ ഭർത്താവിനെ പോലെയാണോ ജീവിതത്തിലും? ഞാൻ പറഞ്ഞത് ഒരിക്കലും അല്ല, അതിലെ ഭർത്താവിനെ പോലെ ഒരു പുരുഷനായാൽ ആ പുരുഷൻ ദേവനായി മാറും. അങ്ങനെയൊന്നും അല്ല. ദേഷ്യത്തിന് ദേഷ്യം, തമാശയ്ക്ക് തമാശ, പിണങ്ങിപ്പോക്ക് എല്ലാം ഉള്ള ഒരു ഭർത്താവാണ് ഞാൻ. പക്ഷെ സിനിമയ്ക്കകത്ത് നമുക്ക് അങ്ങനെ അല്ലല്ലോ. എൻ്റെ അടുത്ത് സിതാര ചോദിച്ചിട്ടുണ്ട്, ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രാണനായിട്ടുള്ള ഭാര്യയും ഭർത്താവും അല്ലേ? ഞാൻ പറഞ്ഞതെ, പക്ഷെ അങ്ങനെ സീൻസ് ഒന്നും വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എങ്ങനെ? ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റിലുണ്ടത്, സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അതുണ്ടാവും. അല്ലാതെ ഇപ്പം നമ്മളൊന്നും കെട്ടിപ്പിടിച്ചത് കൊണ്ടോ തോളി കയറ്റി നടന്നത് കൊണ്ടോ ഒരു പാട്ടിൻ്റെ രംഗത്തിൽ നമ്മൾ ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചത് കൊണ്ടോ ഒരു സ്നേഹം തോന്നിപ്പിക്കണം എന്നില്ല. പുള്ളിക്കാരി സിനിമ കണ്ടിട്ട് പറഞ്ഞായിരുന്നു, കറക്റ്റാണ് പറഞ്ഞത്. കാരണം ഇതിനകത്ത് ഓവറാക്കാതെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, എന്നാൽ എല്ലാ അർത്ഥത്തിലും ഭാര്യയെ ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്, അത് വർക്കൗട്ടായിട്ടുണ്ട്.
1: താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഭാര്യയുടെ പേര് ശ്രീലത, കൊട്ടാരക്കരക്കാരിയാണ്. ഒരു മകളേ ഉള്ളൂ, ദേവിക. ദേവികയ്ക്ക് ഇപ്പം ഒരു കൊച്ചു മോനുണ്ട്, 3rd standard പഠിക്കുന്നു. പിന്നെ സഹോദരങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലത്തൊക്കെയാണ്. ഗുരുവായ അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി, അമ്മയും പോയി 3 വർഷമായി.
1: ചിരി പടർത്തുന്ന സിനിമകൾക്ക് ശേഷം ഒന്ന് കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പടമാണ് ഭാര്യയൊന്ന് മക്കൾ മൂന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇനിയും ആഗ്രഹമുള്ള സബ്ജക്റ്റുകൾ മനസ്സിൽ ഉണ്ടോ?
0: ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാം കോമഡി സബ്ജക്റ്റാണ്, മറ്റു താരങ്ങളെ വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ അതിനകത്ത് റോളിൽ കാണും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ സെൻട്രൽ ക്യാരക്ടറിൽ വരാവുന്ന 1-2 സബ്ജക്ട് ഏകദേശം ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ പൂർണ്ണമായ ഒരു കച്ചവട സിനിമ ആവണമെന്നില്ല, കുറച്ച് അക്കാഡമിക്കലായിട്ടുള്ള ഒരു സിനിമ.
1: സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അന്നും ഇന്നും ഒരു ഫാസിനേഷന്റെ ഒരു ലോകമാണ്. ഇപ്പൊ ഈ റീൽസ് വെച്ച് പ്രശസ്തരാവുന്ന തന്നെ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരോട് രാജസേനൻ എന്ന സംവിധായകന് എന്താണ് പറയാനുള്ളത്?
0: പുതിയ തലമുറയിലെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും കഥ പറച്ചിലും കഥയുടെ പുതുമയൊക്കെ നല്ലതാണ്, ടെക്നിക്കലി നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പഠിക്കാതെ എന്തോ ഒക്കെ ചെയ്തു വിടുന്ന കുറച്ച് സിനിമകളുണ്ട്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ക്രാഫ്റ്റ് കുറച്ചുകൂടെ നന്നായി പഠിച്ചുകൊണ്ടിറങ്ങിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. സംവിധായകന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടും ഓഡിയൻസിന് കിട്ടും. ഇപ്പം ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ചില സിനിമ ഉണ്ടാവും ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്താ? അത് ക്രാഫ്റ്റിൻ്റെ പ്രശ്നമാണ്. ഒരു സീൻ എങ്ങനെ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അറിയണമെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം കുറച്ചൊന്ന് പഠിച്ചിരിക്കണം. എങ്കിലേ ആ കമ്മ്യൂണിക്കേഷൻ ലെവല് കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ കുറച്ച് ഈ ഫിൽത്തി വേർഡ്സ്

0: ഓഡിയൻസ് ചില സിനിമകളിൽ ഇത്തിരി കൂടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം സിനിമയ്ക്ക് എപ്പോഴും ഫാമിലി ഓഡിയൻസാണ് എപ്പോഴും ഹെൽത്തി ഓഡിയൻസ്. സിനിമയെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും ഫാമിലീസാണ്. അപ്പം അവർ വന്നിരുന്ന് കാണുമ്പോൾ മാന്യമായിട്ട് കാണാനുള്ള, പിന്നെ ഒരു സീക്വൻസിൽ അത്യാവശ്യം പറയേണ്ടി വരികയാണ്. ഇപ്പം മേലെ പറമ്പിലാണെങ്കിൽ പ്രസാദ് സാറ് ഭാര്യയെ ചീത്ത വിളിക്കുന്നുണ്ട്, അവിടെ വേറൊരു ഒരു വേർഡും സൂട്ടാവത്തില്ല. കാരണം ഇനി അവളെങ്ങാനും നിങ്ങളെ പേര് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ഒരു മാന്യനായ ഒരു അച്ഛന് എന്തെങ്കിലും ഒരു തെറി അവിടെ പറഞ്ഞു പറ്റും. അവിടെ ഞങ്ങൾ പല വേർഡും യൂസ് ചെയ്ത് ഞാൻ എന്നിട്ട് മാറ്റി മാറ്റി മാറ്റി എഴുതി അവസാനമാണ് പ്രസാദ് സാറ് വിളിക്കുന്ന ആ വാക്ക് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇപ്പോഴും അത് ട്രോളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫാമിലി ഓഡിയൻസ് കാണുന്ന സിനിമകളിൽ അത്തരം വേർഡുകളൊക്കെ കുറച്ച് ഒഴിവാക്കിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കഥ പറയുന്ന ഒരു മെത്തേഡൊക്കെ നല്ലതാണ് പുതിയ തലമുറയുടെ പല ഡയറക്ടേഴ്സിൻ്റെയും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി ടൂ മച്ച് ഓഫ് സൗണ്ട് ആണോ എന്നൊരു സംശയം എനിക്ക് ചില സിനിമ തോന്നാറുണ്ട്. ടൂ മച്ച് ഓഫ് സൗണ്ടിങ്ങിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഒരു ഹൊറർ സിനിമയാണ് എങ്കിലേ അത് വരട്ടാൻ പറ്റത്തുള്ളൂ. സാധാ സിനിമകളിലും ചിലപ്പോൾ ഇച്ചിരി ഹെവി സൗണ്ടിങ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ടോട്ടലി ഈ പുതിയ തലമുറയിലെ ഒരു കുറച്ചൊന്ന് ക്രാഫ്റ്റ് പഠിച്ചാൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും.
1: മലയാളിയെ എന്നും ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, ഒപ്പം കരയിപ്പിച്ച എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട സംവിധായകനാണ് രാജസേനൻ. ആഗ്രഹം പോലെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. വീണ്ടും നമുക്ക് ഓർമ്മിക്കാൻ ഉള്ള നല്ല സിനിമകൾ നൽകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആകാശവാണിയോടൊപ്പം ഇത്രയും നേരവും സംസാരിച്ചതിന് ഒരുപാട് നന്ദി.
0: കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പും ആകാശവാണിയിൽ പരിപാടി ചെയ്തു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് ചാൻസിന് വന്നിരുന്ന ഒരു വരാന്ത അവിടെ ഉണ്ട്, കയറി വരുന്ന സ്ഥലം. അതിവിടെ വരുന്ന സമയത്തെല്ലാം ഞാൻ അത് ഓർക്കും. അത് ഓർക്കുമ്പോൾ ഒരു നെസ്റ്റു ഫീൽ ചെയ്യും, ഭയങ്കര രസമാണ് അത് ഓർക്കാൻ. വളരെ ചെറുപ്പത്തിലെ തബലയും ഹാർമോണിയായിട്ടൊക്കെ ഇതിനകത്ത് കയറി പാട്ടുകൾ പാടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. യുവവാണി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഓഡിഷനിലൊക്കെ വന്ന് സക്സസ് ആയിട്ട് വിളിച്ചതാണ്. ആ എനിക്ക് ഇന്നും ഇത്രയും സിനിമകൾ കഴിഞ്ഞിട്ടും ഈ അവസരത്തിലും ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയാൻ ഒരു അവസരം തന്നതിൽ അങ്ങേയറ്റത്ത് സന്തോഷം. താങ്ക് യു.
2: ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർമൊഴി സമാപിക്കുന്നു.
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
5: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം സുജാത. രചന മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
4: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
8: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
11: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
12: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
13: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം അസ്തമയം, രചന ശ്രീകുമാരൻ തമ്പി.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ലെംഹെ സ്പോൺസറുടെ പരിപാടി.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയ്പൂക്കൾ. തിരയ്പൂക്കളിലെ ആദ്യ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയതാണ് ചിത്രം ആനന്ദക്കുമ്മി. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ഇളയരാജ.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
9: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
10: തിരയപ്പൂക്കളിനടുത്ത ഗാനം സെർപ്പിയുടെ സംഗീതത്തിൽ ശ്രീനിവാസ് പാടിയതാണ്. ചിത്രം പട്ടിണ പ്രവേശം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
7: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
8: തിരയപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം AR റഹ്മാന്റെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയതാണ്. ചിത്രം 'പവിത്ര'

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കപിൽ കപിലിനും സംഗീത ശ്രീകാന്തം പാടിയത് ചിത്രം പീറ്റർ. ഈ ഗാനത്തിന്റെ രചന മധുര കവി, സംഗീതം ഋതിക് മുരളീധർ.

തിരയിപ്പൂക്കൾ തുടരുന്നു. അടുത്ത ഗാനം ഹരിഹരനും സുജാതയും പാടിയത് ചിത്രം പ്രിയമാന തോഴി. ഈ ഗാനത്തിന്റെ രചന പാ വിജയ്, സംഗീതം എസ് എ രാജ്കുമാർ.

0: ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഇന്നത്തെ തിരയപ്പൂക്കളിന് അവസാനമായി ഇളയരാജയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയതാണ് ചിത്രം പിക് പോക്കറ്റ്.

0: ഈ ഗാനത്തോടെ തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ കൊളസ്ട്രോൾ നിയന്ത്രണം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ മുൻ ഡയറക്ടറും CEOയുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ സംസാരിക്കുന്നത് കേൾക്കാം.
3: ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണശൈലി രോഗങ്ങൾ എന്ന് പറയുന്നവയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ അല്ലെങ്കിൽ രക്തത്തിലെ കൊളസ്ട്രോൾ എന്ന കൊഴുപ്പിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ. കൊളസ്ട്രോൾ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അസംഖ്യം, ഓരോ ദിവസവും 100 കണക്കിനാണ് വീഡിയോകളായാലും മറ്റ് പ്രഭാഷണങ്ങളും ഒക്കെ ആയാലും ഒക്കെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അതിൽ ഇങ്ങനെ വരുന്ന പിന്നെ പ്രഭാഷണങ്ങളിലും വീഡിയോകളിലും ഒക്കെ ഈ അബദ്ധജടിലങ്ങളായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ വീഡിയോസും അല്ലെങ്കിൽ ടോക്സും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളും ഒക്കെയാണ് കൂടുതലും എന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ സാധാരണ നിലയിൽ ഈ കൊളസ്ട്രോളിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിഭാഗം ആളുകൾ ഒരു തരത്തിൽ അവർ ഒരു ആരോഗ്യ ആക്ടിവിസ്റ്റുകളാണ് എന്നുള്ള തരത്തിൽ മാറി നിന്നുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ല, കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊളസ്ട്രോൾ എന്ന് പറയുന്ന അത്ര അപകടകാരിയായ സാധനമൊന്നുമല്ല, അത് മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത് ഈ ഫാർമ കമ്പനികളും ഡോക്ടർമാരും ഒക്കെ ചേർന്നുള്ള മാഫിയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ ഒരു തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് കൊളസ്ട്രോളിൻ്റെ പിന്നെ ബയോകെമിക്കലായ ഘടനയെക്കുറിച്ചോ അതിൻ്റെ മറ്റു വിവരങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല, മറിച്ച് കൊളസ്ട്രോൾ എന്ന ഈ ഒരു പ്രത്യേക അതിനെ രാസ സംയുക്തത്തിനെ കുറിച്ച് അത് എന്താണെന്നും എന്തുകൊണ്ട് നമുക്കത് ആവശ്യമായിരിക്കുന്നു എന്നും അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, എപ്പോൾ മരുന്ന് കഴിക്കണം, എപ്പോൾ മരുന്ന് നിർത്തണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, പിന്നെ ശരീരത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഈ പറയുന്ന കൊഴുപ്പ് ശരീരത്തിൻ്റെ ഭൂരിഭാഗം ഒരുപക്ഷേ ശരീരത്തിൻ്റെ ഘടനയിൽ ഭൂരിഭാഗം ഒരുപക്ഷേ കൊഴുപ്പാണെന്ന് പറയാം. സോളിഡായ അല്ലെങ്കിൽ ഖരരൂപത്തിലുള്ള വസ്തുക്കളിൽ ഭൂരിഭാഗവും കൊഴുപ്പാണെന്ന് പറയാം. എന്തിന് തലച്ചോറിൻ്റെ തന്നെ ഏറ്റവും കൂടിയ ഒരു ഭാഗം ഈ കൊഴുപ്പാണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പിന്നെ ശരീരത്തിൽ തന്നെയുള്ള ഒരു വസ്തുവാണ്, ശരീരത്തിന് അത്യാവശ്യമാണ്. ചില ആളുകൾ പറയും കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചാൽ കൊളസ്ട്രോൾ ക്രമാതീതമായിട്ട് അങ്ങ് കുറഞ്ഞു പോവും, അങ്ങനെ കുറഞ്ഞു പോയാൽ പിന്നെ നിങ്ങളുടെ തലച്ചോറിനുൾപ്പെടെ പ്രശ്നമുണ്ടാവും. അങ്ങനെയൊന്നും അല്ല, അതൊന്നുമല്ല വാസ്തവം. കൊളസ്ട്രോള് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുതന്നെ ശരിക്കും നമ്മുടെ ഒരു നിയതമായ അളവിലാണ് നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമുള്ളത്. പലരും നമ്മളിപ്പോൾ കണ്ടാൽ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൊളസ്ട്രോൾ ആഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല, പുതിയ അറിവാണ് എന്നൊക്കെയുള്ള തരത്തിൽ വീഡിയോസൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അല്ല, കൊളസ്ട്രോൾ ആഹാരവുമായിട്ട് ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ഞാനും അത് സമ്മതിക്കും. നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കരളിലാണ്. അപ്പോൾ നമ്മുടെ കരളിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ആ കൊളസ്ട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ നമ്മുടെ കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില അസുഖങ്ങളിൽ, ഒരു ഉദാഹരണം ഹൈപ്പോതൈറോയിഡിസം, നമ്മുടെ ശരീര തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ള സ്രവങ്ങളുടെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ അല്ലെങ്കിൽ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്ന അത് രീതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ വന്നതിന് ശേഷം ചില കുട്ടികളും ഒക്കെ ഇപ്പോൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം അവർ, നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഒരു 10-40 കൊല്ലം കൊണ്ട് സമ്പാദിച്ച എൻ്റെ അറിവ്, ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിൽ പഠിച്ചത്, 10-12 കൊല്ലം പഠിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടായ നമ്മുടെ അനുഭവത്തിൻ്റെ മുമ്പിലാണ് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ പറയുന്ന ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്തതിന് ശേഷം വന്ന് ഈ വിവരം, ഡോക്ടറെ കൊളസ്ട്രോൾ എന്നുള്ള മരുന്ന് കഴിച്ചാൽ തലച്ചോറിന് കേടുവരില്ല.

ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചുള്ള ഡേറ്റാസ് മൊത്തവും വന്നിരിക്കുന്നത് മിക്കവാറും. അതുകൂടാതെ അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന പ്രസിദ്ധീകൃതമാകുന്ന മറ്റ് എവിഡൻസ്, ഇത് കൊളസ്ട്രോള് എന്തുകൊണ്ട് എങ്ങനെയാണ് കൊളസ്ട്രോള് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് എന്നുള്ള തരത്തിൽ എവിഡൻസ് നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കരളിലുണ്ടാവുന്നു, കൊളസ്ട്രോളിനെ ബാധിക്കുന്ന വേറെയും ഘടകങ്ങളുണ്ട്. ഈ കൊളസ്ട്രോൾ തന്നെ നിങ്ങൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് അതിൻ്റെ ശരിക്കുള്ള എന്തൊക്കെ അതിനകത്ത് വീണ്ടും മറ്റ് ഫ്രാക്ഷൻസ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ നമ്മൾ നോക്കുന്ന പരിശോധന ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആഹാരവും കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആഹാരവും കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ട്. ആഹാരത്തിൽ അത് ഇത് വ്യക്തമായി മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. ആഹാരവും കൊളസ്ട്രോളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന സമയം തന്നെ ഞാൻ നിങ്ങളോട് പറയും, ആഹാരത്തിലെ കൊളസ്ട്രോൾ അല്ല ശരീരത്തിൽ കൊളസ്ട്രോളായി മാറുന്നത്. ആഹാരത്തിലുള്ള ചില ഘടകങ്ങൾ ഹൈപ്പർ കൊളസ്ട്രോളീമിയ അല്ലെങ്കിൽ ആഹാരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അതിൽ തന്നെ കൊളസ്ട്രോളിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പല ഘടകങ്ങളുണ്ടെന്ന്, HDL കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, VLDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് LDL ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻസ്, ട്രൈഗ്ലിസറൈഡ്സ്, പിന്നെ വെരി ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻസ് എന്നൊക്കെ പറയുന്ന ഈ ഘടകങ്ങളൊക്കെ തന്നെ താരതമ്യേന അവിടെ മോളിക്കുലാർ വെയ്റ്റ്, തന്മാത്രാ ഭാരം കൂടിയ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളാണ് ഈ രക്തക്കുഴലുകൾക്കകത്ത് പോയി അടയുകയും അങ്ങനെ അടഞ്ഞതിന് ശേഷം രക്തക്കുഴലുകൾക്ക് പ്ലാക്സ് എന്ന് പറയുന്ന പ്രത്യേക ചീളുകൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ കൊളസ്ട്രോളാണ്. ഇവയെ ഈ രക്തക്കുഴലുകളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള അതിന് സഹായിക്കുന്ന കൊളസ്ട്രോളാണ് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്ന HDL കൊളസ്ട്രോൾ. മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായും സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന മരുന്നുകൾ, പിന്നെ ഈ LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ പിന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേറെ മരുന്നുകളുണ്ട്, ഫീനോഫെബ്രേറ്റ് എന്നും ഒക്കെ പറയുന്ന മരുന്നുകളുണ്ട്. ഈ മരുന്നുകളെല്ലാം തന്നെ LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ അളവ് കുറയ്ക്കാൻ പര്യാപ്തമാണെങ്കിലും ഈ മരുന്നുകൾക്കൊന്നും HDL കൊളസ്ട്രോൾ ഉയർത്തുന്നതിനുള്ള ശേഷിയില്ല. അപ്പം നിങ്ങൾ മരുന്ന് കഴിച്ച്, സ്റ്റാറ്റിൻ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും എല്ലാം താഴ്ത്തിയാലും, നിങ്ങൾ പുകവലിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കായികമായ അധ്വാനം ഇല്ല, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ HDL കൊളസ്ട്രോൾ താഴ്ന്നു തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞ അത്യാഹിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്, ഈ ചികിത്സയുടെ കാര്യത്തിൽ ഒന്നാമത്തെ പോയിൻ്റ്, ഈ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം കൃത്യമായ വ്യായാമം നിങ്ങൾക്ക് ആവശ്യമാണ്. വ്യായാമം എത്രയാണെന്ന് ചോദിച്ചാൽ 30 മിനിറ്റ് വീതം ഒരു ദിവസം, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും, അത് ഒറ്റ ഒരു 5 ദിവസമായിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, 180 മിനിറ്റ് എങ്കിലും ഒരാഴ്ചയിൽ നിങ്ങൾ വ്യായാമം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ താഴ്ത്തുന്നതിനും മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ താഴ്ത്തുന്നതിനും HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ ഉയർത്തുന്നതിനും ഇത് സഹായകമാവും. അതിൻ്റെ കൂടെ മദ്യപാനം, പുകയില, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായും നിർത്തിയില്ല എങ്കിൽ ഈ ചികിത്സകൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇനി കൊളസ്ട്രോൾ എപ്പോൾ പരിശോധിക്കണം, എത്ര ഇടവിട്ട് പരിശോധിക്കണം, എങ്ങനെ പരിശോധിക്കണം? കൊളസ്ട്രോൾ പരിശോധിക്കുന്നത് കഴിവതും വെറും വയറ്റിലായിരിക്കണം. 10 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് ഉണ്ടായാൽ കൊളസ്ട്രോൾ പരിശോധിക്കുന്നത് വളരെ നല്ലത്. സാധാരണ നിലയിൽ ഇപ്പോൾ രാത്രി 8 മണിക്ക് ആഹാരം കഴിച്ച ഒരാൾ രാവിലെ 6 മണിക്ക് പോയി ബ്ലഡ് എടുത്ത് കൊളസ്ട്രോൾ പരിശോധിച്ചാൽ അങ്ങനെ കിട്ടാൻ പോകുന്ന വാല്യൂ ആയിരിക്കും മിക്കവാറും ശരിയായ വാല്യൂ. അതല്ല ഇനി നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളിൻ്റെ വിവിധ ഘടകങ്ങൾ അളക്കുന്ന ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധനയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം ആഹാരം കഴിക്കാതെ നോക്കിയാൽ വളരെ നല്ലത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആളുകളിൽ പലരും നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോഴോ വൈകുന്നേരം ഇറങ്ങിയതിന് ശേഷം ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ വഴിയിലൊരു ലാബ് കണ്ടാലോ ഒക്കെ കയറി ഉടനെ തന്നെ കൊളസ്ട്രോൾ പരിശോധനയോ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധനയോ ചെയ്യും. നൈതികത അനുവർത്തിക്കുന്ന ഒരു ലാബാണെങ്കിൽ ആ ലാബുകാർ ഇവരോട് പറഞ്ഞു കൊടുക്കണം, നോക്കൂ കൊളസ്ട്രോൾ പരിശോധന ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, നിങ്ങൾ രാവിലെ വെറും വയറ്റി വന്ന് പരിശോധിക്കുക, ആഹാരം കഴിക്കാതെ പരിശോധിക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ കയറി വരുന്നവരടുത്ത് സാധാരണ നിലയിൽ മൂന്ന് പിന്നീട് രാവിലെ വരിക എന്നൊന്നും അവർ പറഞ്ഞു വിടൂല, അവരപ്പം തന്നെ കൊളസ്ട്രോൾ പരിശോധിച്ച് കയ്യിൽ കൊടുക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇതേ ആൾ തന്നെ 2 ദിവസം കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ലാബിൽ പോയി രാവിലെ
വെറും വയറ്റിൽ പരിശോധന.

0: നടത്തും. അപ്പൊ ഈ രണ്ട് വാല്യൂസും തമ്മിൽ, ഒന്നാമത്തെ ലാബിൽ നിന്നും രണ്ടാമത്തെ ലാബിൽ നിന്നും തന്ന വാല്യൂസ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം കാണുമ്പോൾ നാട് മുഴുവൻ ഈ ലാബുകളെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. ഇനി ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതിന് ഇത്രയും സമയം വ്യത്യാസം ഉണ്ടാവുന്നതല്ലാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, അത് ഏറ്റവും വലിയ അബദ്ധം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, കൊളസ്ട്രോൾ പരിശോധിച്ചാൽ എത്ര ഇടവിട്ട് പരിശോധിക്കണം? ഒരാൾ, ചില ആളുകൾ ആഴ്ച തോറും കൊളസ്ട്രോൾ പരിശോധിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ ഈ ചെടിക്ക് വേര് വരുന്നോ എന്ന് നോക്കുന്നത് പോലെയാണ്. എല്ലാ ദിവസവും പിഴുത് നോക്കി ചെടിക്ക് വേര് വന്നോ എത്ര നീളത്തിൽ വന്നു എന്ന് നോക്കുന്ന പോലെയാണ്. അത് ഈ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ, മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ ഇടയ്ക്കിടയ്ക്ക് അവർ പരിശോധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൊളസ്ട്രോൾ ഒരിക്കൽ പരിശോധിച്ചാൽ നിങ്ങൾ ഡോക്ടറെ കണ്ടാണ് പരിശോധിച്ചത്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് പരിശോധിച്ചതെങ്കിൽ, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒരു 3 മാസം കൂടുമ്പോൾ പരിശോധിച്ചാൽ മതിയാവും. 3 മാസത്തിൽ ഒരിക്കൽ, ഒരു ദിവസം രാവിലെ, പിന്നെ ആഹാരമൊന്നും കഴിക്കാതെ പോയി കൊളസ്ട്രോൾ നോക്കിയാൽ അത് മതിയാവും. ലിപ്പിഡ് പ്രൊഫൈലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ നോക്കിയാലും മതിയാവും. പിന്നെ നിങ്ങൾ ഈ കൊളസ്ട്രോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലബോറട്ടറിയിൽ നിന്ന് തരുന്ന റിപ്പോർട്ടിൻ്റെ വശത്ത് നോർമൽ വാല്യൂ പലപ്പോഴും എഴുതി വച്ചേക്കും, 170 മുതൽ 200 വരെ. ശരിക്കും മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു നോർമൽ വാല്യൂ ഇല്ല. 20 വയസ്സുകാരൻ്റെ കൊളസ്ട്രോൾ അല്ല 60 വയസ്സുകാരൻ്റെ കൊളസ്ട്രോൾ ലെവൽ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആളിനാകാവുന്ന ലെവലല്ല ഒരിക്കൽ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരാളുടെ കൊളസ്ട്രോൾ ലെവൽ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആളിൻ്റെ ഒരു ഐഡിയൽ കൊളസ്ട്രോൾ ലെവൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് 100 മില്ലിഗ്രാം ആണ്. ഒരു പക്ഷേ അതിൽ തന്നെ, അതിൽ അല്പം കുറഞ്ഞാൽ പോലും പേടിക്കേണ്ടതില്ല. 130, 100 ആ റേഞ്ചിൽ നിൽക്കാമെങ്കിൽ വളരെ നല്ലത്. അതിൽ തന്നെ LDLന്റെ ലെവൽ 100 നിൽക്കുക, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ 100 നിൽക്കുക, HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒരു 50 മുകളിൽ നിൽക്കുക, ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഒരാളുടെ പ്രായം, അയാളുടെ മറ്റ് ശീലങ്ങൾ, പുരുഷനോ സ്ത്രീയോ ആണെന്നുള്ളത്, നേരത്തെ അയാൾക്കൊരു ഹാർട്ട് അറ്റാക്കോ ഒരു പക്ഷാഘാതമോ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, ഇതിനെയൊക്കെ ആശ്രയിച്ച് കൊളസ്ട്രോളിൻ്റെ ലെവല് ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് എപ്പോഴും 100 തന്നെ, അല്ലെങ്കിൽ 110 തന്നെ നിലനിർത്തണം. അല്ലാതെ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, എനിക്ക് കൊളസ്ട്രോളൊന്നും ഇല്ല, ഞാൻ ലാബിൽ പോയി പരിശോധിച്ചപ്പോൾ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ 199 ആണ്, 200 വരെ നോർമലാണ്, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി മറ്റൊന്നുണ്ട്, കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ലാബിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ എൻ്റെ കൊളസ്ട്രോൾ അങ്ങ് അവിടെ ഇരിക്കുന്ന ലാബിലെ കുട്ടിയല്ലപ്പോൾ പറയും, സാറിൻ്റെ കൊളസ്ട്രോൾ 140 ആയല്ലോ, അന്ന് തന്നെ മരുന്ന് നിർത്തും. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 10 മില്ലിഗ്രാം സ്റ്റാറ്റിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് കേട്ടിട്ട് മരുന്നങ്ങ് നിർത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഒരു ചെറിയ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ചെറിയൊരു പക്ഷാഘാതം പോലെ എന്തെങ്കിലും വന്നാൽ, ശിഷ്ടകാലം മൊത്തം നിങ്ങൾ 40 മുതൽ 80 മില്ലിഗ്രാം വരെ സ്റ്റാറ്റിൻ കഴിക്കാൻ പോവുകയാണ്, ഒരു പരിശോധനയും ഇല്ലാതെ തന്നെ എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെയുള്ള, വ്യാപകമായി പറഞ്ഞു കേൾക്കുന്നത് പോലെ യാതൊരു ദൂഷ്യഫലവും ഈ മരുന്നുകൾക്കില്ല. പരമാവധി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് പേശികൾക്ക് ചിലപ്പോൾ ഇച്ചിരി കഴപ്പോ പെരുപ്പോ ഒക്കെ വരാം. സ്റ്റാറ്റിൻ ഇൻഡ്യൂസ് മയാൾജിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ്റെ ഡോസ് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇച്ചിരി ദിവസം നിർത്തിവെക്കുമ്പോഴോ അതങ്ങ് മാറും. അല്ലാതെ വരുന്ന വലിയ കോംപ്ലിക്കേഷൻസ്, വളരെ അപൂർവമായി വരുന്ന ചില കോംപ്ലിക്കേഷൻസേ ഉള്ളൂ, അത് നിങ്ങളുടെ ഡോക്ടർക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ കഴിയും. പിന്നെ ചിലർ പറയും കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ലിവർ എൻസൈംസ് കൂടും, ലിവറിന് ഇത് അപകടകാരിയാണ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഇത് ലിവറിന് അപകടകാരിയല്ല. ലിവർ എൻസൈംസ് കൂടുന്നത് താൽക്കാലികമാണ്, ഒരു പരിധിക്കപ്പുറം അത് കൂടാറില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒന്ന്, ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന നിദാനമായിരിക്കുന്ന കൊറോണറി ആർട്ടറികൾക്കകത്ത് വരുന്ന പ്ലാക്കായാലും, നമ്മുടെ തലച്ചോറിന് പക്ഷാഘാതം ഉണ്ടാക്കുന്ന, തലച്ചോറിനകത്ത് രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന പ്ലാക്സിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മുഖ്യ ഘടകം ഈ കൊളസ്ട്രോൾ ആണ് എന്നുള്ളതും, കൊളസ്ട്രോൾ നിയന്ത്രിച്ചാൽ തന്നെ മറ്റ് ഘടകങ്ങൾ ആപത് ഘടകങ്ങളോടൊപ്പം, റിസ്ക് ഫാക്ടേഴ്സിനോടൊപ്പം കൊളസ്ട്രോൾ നിയന്ത്രിച്ചാൽ തന്നെ പക്ഷാഘാതം, ഹൃദയാഘാതം മുതലായ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സാധ്യത വളരെ കുറയ്ക്കാം എന്ന് ഓർത്തുകൊണ്ട് വേണം കൊളസ്ട്രോൾ പരിശോധന നടത്താനും അതിൻ്റെ ചികിത്സ തുടങ്ങാനും തുടരാനും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM

0: radiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

പരിപാടിയിലെ ആദ്യഗാനം അനുരാധ പോഡ്വാളും കുമാർ സാനുവും പാടിയതാണ് ചിത്രം ജാൻ കി കസം. രചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
5: ഓണം ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ തുടരുന്നു. സിൽസില എന്ന ചിത്രത്തിനുവേണ്ടി ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയത്, രചന ജാവേദ് അക്തർ, സംഗീതം ശിവഹരി.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത് ചിത്രം കച്ചേ ധാഗേ.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: അൽ അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
2: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
3: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്രുവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
2: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിന്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാരാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ സുവർണ സംഭാവനകളാണ്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഹൽക്ക യാഗ്നിക്കും കുമാർ സാനുവും പാടിയതാണ്. ചിത്രം പ്യാർ കിയാ തോ ഡർനാ ക്യാ.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
7: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
10: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
11: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
10: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
11: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
12: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
13: കവിതാ കൃഷ്ണമൂർത്തിയും മുഹമ്മദ് അസീസും പാടിയത് ചിത്രം ആഗോർ ഷോല.

0: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങളുടെ അവസാനമായി കുമാർ സാനുവും മൽക്ക യാഗ്നികും പാടിയത് ചിത്രം വിജയ് 10.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം നാളെ ആരംഭിക്കും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ 3-ാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആനകളുടെ സഞ്ചാരപാതയിലെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം. ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം. ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പച്ചക്കറികൾ പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സുധീഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ ടീം ഇന്ന് ആതിഥേയരായ നെതർലാൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

0: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
1: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
3: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഇവിടെ ഭഗവതി എവിടെയാവളെ?
7: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
7: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
9: അതുണ്ട്, പിന്നെ കാറും

0: സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: പ്രിയ ശ്രോതാക്കളെ, ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊഹിനൂർ. BK ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.

0: ശേഷിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: പിന്നെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
5: 1,000, 1,500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
7: ഇനി സൂരജ് സന്തോഷ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആശാൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജിന്റേത്.

ഇനി ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം കേൾക്കാം, ചിത്രം വിനോദയാത്ര. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് August 22 2024 വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
5: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
6: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
7: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
6: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
8: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
7: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
10: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
9: അവിടെന്താ ഇത്ര പ്രത്യേകത?
11: 1st ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
12: 75 വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
13: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
14: കണ്ടീഷൻസ് അപ്ലൈ.
15: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
16: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
15: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
17: അൽ
18: അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
19: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
18: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
0: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം Season 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ആകാശവാണിയുടെ അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സൂരജ് സന്തോഷും ആനമ്മയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. അൻവർ അലിയുടെ വരികൾക്ക് സുശീൻ ശ്യാമിന്റെ സംഗീതം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
6: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
5: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്ക് ലാലിമിറ്റ്, സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം, സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
6: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
7: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
11: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
12: വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
13: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
12: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
14: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജേക്സ് ബിജോയ് ഈണം നൽകി ജേക്സ് ബിജോയും കാർത്തികും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 2 സ്റ്റേറ്റ്സ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ജിയോപോൾ.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ജയചന്ദ്രനും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഡ്രീംസ്. ഗിരീഷ് പുത്തൻ.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭവന വായ്പാ കുടിശ്ശികയിൽ പലിശയും പിഴപ്പലിശയും പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് 1997 മുതൽ 2007 വരെ ഭവന വായ്പ എടുത്ത അംഗങ്ങൾക്കാണ് ഇളവ്. നാളെയും ഈ മാസം 25-നും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാണ് നടപടി. പകരം ഈ മാസം 27-ഉം സെപ്റ്റംബർ 2-ഉം അവധിയായിരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 62 കേസുകളിലായി 69 പേർ കൂടി അറസ്റ്റിലായി. ആകെ 10,154 അറസ്റ്റാണ് ഇതുവരെ നടന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ 3-ാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരം നാളെ മുതൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് താജുനീസയുമായി അഭിമുഖം, 7:20, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധയിൽ വിവിധ കലാകാരന്മാർ പാടിയ മലയാളം കൃതികൾ കേൾക്കാം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതി റിലേ കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത്, 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ കവിത അഗ്നിപൂജ, ആലാപനം ശിവപ്രിയ ശ്രീജിത്ത്, തുടർന്ന് ഉദയഗീതം ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ ചർച്ച് സ്ക്വയർ അവതരിപ്പിക്കുന്നു. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം ക്ഷമിക്കണം കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 118 ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 മുതൽ 11:00 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ബാലലോകം, തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:30 പഞ്ചാര മിഠായി, 12:02 ഗാനമാലിക, 12:40 പ്രകാശധാരയിൽ ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്, കുട്ടികളിലെ കാലുകളിലെ വളവ് വേണ്ടത്ര ഉയരമില്ലായ്മ, ഈ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ആവണി പൊന്നുഞ്ഞാൽ, ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാനപരിപാടി, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽസ് സ്പോൺസേഡ് പരിപാടി, 4:00 ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കാർഷിക വിളകളിലെ മണ്ണ് ജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ഷെറിൻ എ സലാമുമായി അഭിമുഖം, 7:20, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഡോക്ടർ KJ യേശുദാസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം, 10:30 നിശാസുരഭി,

പതിനൊന്ന് മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയറിലെ കേൾക്കാം. പരിപാടി അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3°C, കുറഞ്ഞ താപനില 25.1°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമേ ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം യാത്ര. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149. മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
2: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
3: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ട്രിവാൻഡ്രം.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
8: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
10: കാർ ബുക്ക് ചെയ്താ?
11: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
10: 45 ദിവസം
11: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
12: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
13: പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ അപ്ലൈ.
14: ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആരാത്രി, പൂവച്ചൽ ഖാദറിന്റെ വരികളും ഇളയരാജയുടെ സംഗീതവും.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗായത്രി, വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
4: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
8: ഇവിടെ ഭഗവതി എവിടെയുള്ള?
9: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
8: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
9: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
8: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്നേ എടുക്കുന്നുള്ളൂ.
9: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ചട്ടക്കാരി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് രണ്ടാം സ്ഥാനം. ബിയപുരം മൂന്നാം സ്ഥാനവും നേടി. 4:23.328 അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23.448 നടുഭാഗവുമെത്തി. 4:23.770 ബിയപുരം മൂന്നാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചുവാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ട അതിഥിയാകും. ഈ മാസം 30-ാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340

0: കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്നാരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. സന്ധ്യാഗീതത്തിൽ ഇനി രഞ്ജിത് ജയറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇമ്മാനുവേൽ. ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

സന്ധ്യാഗീതത്തിൽ ഇനി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബട്ടർഫ്ലൈസ്. കെ ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് പണമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും തിരികെ നേടാനാവില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കാം. പണം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ സമയത്തെയും വിലമതിക്കാം. കാരണം ജീവിതമെന്നത് സമയത്തിന്റെ

0: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
1: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
0: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പുറമേ മണ്ണിനടിയിലും മരത്തടിയിലും വളരുന്ന വിളകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ മണ്ണിൽ വിത്ത് പാകാതെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അത്ഭുത വിളയുണ്ട്, കൂൺ. ഒരു കാലത്ത് അപൂർവ ഭക്ഷണ വിഭവമായി മാത്രം കണ്ടിരുന്ന കൂൺ ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായും മികച്ച വരുമാന മാർഗമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു മുറിയിൽ തുടങ്ങി വലിയൊരു വാണിജ്യ സംരംഭമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന കൂൺ കൃഷി യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പുതുതലമുറ സംരംഭകർക്കും വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അങ്ങനെ കൂൺ കൃഷി ഒരു ചെറിയ കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് വലിയൊരു സംരംഭകത്വ സാധ്യതയാക്കി മാറ്റിയ ഒരു വനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുന്നിസ. താജുന്നിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
3: താജുന്നിസ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം, താങ്കൾ ഒരു കൂൺ കർഷക ആയിരുന്നു, ഇപ്പോഴും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു നല്ല സംരംഭകയുമാണ്, ഹൈടെക് മഷ്റൂം ഫാമിലോട്ട് മാറിയിട്ടുമുണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ തുടക്കം ഒന്ന് പറയാം, എങ്ങനെയാണ് ഈ കൂൺ കൃഷി തുടങ്ങിയത്?
4: കൂൺ കൃഷി എന്നൊരു ഫാഷനാണ്. എൻ്റെ 20 വർഷമായി ഞാൻ കൂൺ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്. ഈ 20 വർഷത്തിന് മുമ്പോട്ട് ചെറിയ രീതിയിലൊക്കെ അവിടെ മണ്ണിൽ കിട്ടുന്ന കൂണിനെ ഉപയോഗിച്ച് കർഷകരായ മാതാപിതാക്കളുടെ മകളായോണ്ടായിരിക്കാം വേറിട്ടൊരു കൃഷി രീതിയെ പറ്റി ആഗ്രഹിച്ചു. അങ്ങനെ കൂൺ കൃഷി എന്നുള്ളൊരു ഇതിലേക്ക് പോയി, അതിനെപ്പറ്റി പഠിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫോൾട്ടായി, പിന്നെ റിക്കവറായി. 20 വർഷം കൊണ്ട് ഇപ്പം ഞാൻ സക്സസ് ആണ്.
3: ഓക്കെ. അപ്പോൾ ഈ കൂൺ കൃഷി ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗിലൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്?
4: ചെറിയ കവറിനകത്ത് നിറച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്രയും വിപുലമായിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ഫാൾട്ടുകൾ ഉണ്ടായി, കുറച്ച് കവറിനകത്തൊക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് പഴിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പഠിപ്പിക്കാനുള്ള കാര്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മീയ ഞാൻ പഠിക്കാൻ പോയതാണ് പണ്ട് കാലത്ത്, ഇപ്പം അതിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്,
3: ട്രെയിനറായിട്ട്
4: പോകുന്നുണ്ട്.
3: അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹൈടെക് കൂൺ കൃഷിയാണ്.
4: അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ 1500 ബെഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈടെക് ഫാം SHMന്റെ സ്കീമിൽ കൃഷി വകുപ്പ് തന്നെ തന്നിട്ടുള്ളതാണ്.
3: ആ സ്കീമിൽ ലോണൊക്കെ കിട്ടിയായിരുന്നു, സബ്സിഡി
4: ഗ്രാന്റ് കിട്ടിയതാണ്. അപ്പോൾ ആ 400,000 രൂപയ്ക്ക് എനിക്ക് ഹൈടെക് ഫാം ചെയ്ത് തന്നു, വേസ്റ്റ് കമ്പോസ്റ്റിന് പ്രത്യേകം സ്ഥലം ചെയ്ത് തന്നു.
3: ഇതിനെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെയാണ് ഈ ഫാം, എങ്ങനെ എവിടെ ചെയ്തിരിക്കുന്നത്?
4: എന്റെ വീട്ടിന്റെ ടെറസിന്റെ മണ്ടയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുമ്പൊക്കെ കൊച്ചു ഷെഡുകളായിരുന്നു, ചെറിയ ചെറിയ ഷെഡിനകത്ത് തൽക്കാലം ഒരു 100 ബെഡ് 500 ബെഡിനകത്ത് എനിക്ക് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ എന്റെ 1500 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഫുള്ള് എടുത്ത് തന്നേക്കാണ്. അതിനകത്ത് നമുക്ക് പാനാമ്പാട് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പം എന്റെ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്നത്.
3: അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക്
4: ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് ഇതാക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ പോകാൻ എയർ ഫാനുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എയറിനെ എടുത്ത് വെളിവിടും, തണുപ്പ് അതിനകത്തോട് ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് പ്രത്യേക രീതിയിലൊരു വിളയിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നേക്കാണ്. കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് അപൂർവം 2-3 പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളു, അതിലൊരാൾ ഞാനാണ്.
3: മഷ്റൂമാണ്
4: തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ 3 എണ്ണം ചെയ്യുന്നുണ്ട്. HU ഇനത്തിൽ പെട്ടതുണ്ട്, ഫ്ലോറിഡ ഇനത്തിൽ പെട്ടിട്ടുണ്ട്, പിങ്ക് മഷ്റൂമുണ്ട്. ഇതിനെല്ലാത്തിനും നല്ല മെഡിസിൻ വാലിറ്റി കൂടുതലാണ്. എന്നാലും പിങ്ക് മഷ്റൂമിന് ഒന്നും കൂടെ മെഡിസിൻ വാലിറ്റി കൂടുതലുള്ളതാണ്.
3: പക്ഷേ വിപണിയിൽ ആൾക്കാർക്ക് വെള്ള കളറിലെ
4: ഇഷ്ടം, വെള്ള കളറിന് ഇഷ്ടം. പിന്നെ പിങ്ക് മഷ്റൂമിനെ പറ്റി കുറേയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്, ഡോക്ടേഴ്സ് അത് മെഡിസിൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അറിവുണ്ട്.
3: അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം 1500 ബെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബെഡിൽ നമ്മൾ ഇതിനെ മഷ്റൂം ചെയ്യാൻ വേണ്ടി എന്തായാലും മീഡിയം വേണം.
4: ആദ്യകാലം തൊട്ട് ഞാൻ വൈക്കോലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പെല്ലറ്റിനെ പറ്റി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം കൃഷിക്ക് പ്രത്യേക ഒരു പെല്ലറ്റുണ്ട്, അത് ചെയ്തായിരുന്നു. പക്ഷെ അതിൽ എന്നെ സംബന്ധിച്ച് വലിയ ലാഭം എനിക്ക് തോന്നുന്നില്ല. വൈക്കോലാകുമ്പോൾ നമുക്ക് ചീപ്പ്
3: പെല്ലറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം,
4: വൈക്കോലും കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷെ പെല്ലറ്റ് 25 കിലോയുടെ ഒരു ബാഗിന് നമുക്ക് 1000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ചെലവല്ല, ആ

0: ഇന്റർനെറ്റിന് വില വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്ത് അതിൻ്റെ കവർ എല്ലാം കൂടെ ഒക്കെ ആയി വരുമ്പോൾ 10-2500 ആവുന്നുണ്ട്. അത് നമ്മൾ എളുപ്പം എന്നേ ഉള്ളൂ. പക്ഷേ ലാഭം വേണമെങ്കിൽ അറക്കപ്പൊടിയിലോ വൈക്കോലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലാഭം കിട്ടുക. പിന്നെ ഒന്നോ രണ്ടോ ബെഡ് പാഴിപ്പോയാലും നമുക്ക് ഒരുപാട് കാശാവുന്നില്ല.
1: പ്രധാനമായിട്ട്
0: വൈക്കോലാണ് നമ്മുടെ നാട്ടിൽ അവയർനെസ്സും വൈക്കോലാണ്.
1: അപ്പോൾ വൈക്കോൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്?
0: തയ്യാറാക്കുന്ന വിധം ഞാൻ ഇപ്പോഴും സെറിലേഷൻ ചെയ്യുന്നത് ആ പുഴുങ്ങിയ രീതിയിൽ തന്നെയാണ്. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കും. ഇപ്പം ജോലിക്കാരുണ്ട്, മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പം ഓൾറെഡി എനിക്കൊരു 3 പേര് ജോലിക്കാർ സ്ഥിരമുണ്ട്. അപ്പം ഞങ്ങൾ 3 എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ അതിന് വെള്ളത്തിയിട്ട് അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് പിന്നെ അതിനാണ് ഞാൻ പുഴുങ്ങി എടുക്കുക.
1: പുഴുങ്ങാനുള്ള
0: സംവിധാനമുണ്ട്. നല്ല നമുക്ക് വൈക്കോൽ ഉണ്ടെന്ന് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് തണുപ്പിക്കുക. അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ജോലിക്കാരും ഞങ്ങൾ 4 പേര് ഒറ്റ ദിവസം തന്നെ ഞങ്ങൾക്ക് 100 ബെഡുകൾ ഇടാൻ
1: പറ്റും.
0: കവറിൽ തന്നെ ഓരോ ബെഡായിട്ട് കെട്ടിയാണ് വെക്കുന്നത്. പോളിത്തീൻ കവർ 5 കിലോയ്ക്ക് അകത്ത് വെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യുന്നില്ല?
0: ഒന്നും ചെയ്യണ്ട. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ വൈക്കോലിനെ നമ്മൾ തണുപ്പിച്ച് ബാഗിനകത്ത് വിത്തുമായിട്ട് ഇട്ട് ബെഡാക്കി വെക്കുക.
1: അപ്പോൾ അത് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ നല്ല
0: ഹൈജീനിക് ആണ്,
1: ഹൈജീനിക് ആയിരിക്കുമല്ലേ? അല്ലെങ്കിൽ എന്തായാലും അതിനകത്ത്
0: ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹൈജീനിക് ചെയ്തിട്ടാണ് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ബെഡ് നമുക്ക് ശക്തിയായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡിനെ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചിട്ട് വേണം. നമുക്ക് 2 മാസക്കാലം, 1.5-2 മാസത്തിനകം നമുക്ക് ഈ വിളവ് 2 കിലോയോളം വിളവ് കിട്ടുന്നുണ്ട് വൈക്കോൽ.
1: അപ്പോൾ ഇതിനു വേണ്ടി വിത്തൊക്കെ സ്വന്തം ചെയ്യുന്നതാണോ?
0: അല്ല, വിത്തും കൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവുണ്ട്, സമയക്കുറവും ഉണ്ട്. അതോടെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് തന്നെയാണ്, കൊല്ലം കെവികയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടുന്ന് ട്രെയിനിങ് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിത്ത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് തരാനുള്ളത് ഉണ്ടാവും.
1: അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും വിത്ത്
0: ഓർഡർ പറഞ്ഞേക്കും. ഒറ്റ ട്രിപ്പ് ഞാൻ 150 വിത്ത് 200 വിത്ത് വീതം പോയി എടുത്തോണ്ട്
1: വരും. ഇതിലാണല്ലോ
0: അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അവർ പ്രത്യേകം. ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളെല്ലാം നെല്ലിനകത്ത് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള വിത്തുകൾ തന്നെ ആയിരിക്കും. ഒരു കംപ്ലൈന്റും അതിനകത്ത് നിന്ന്
1: ഒരു പാക്കറ്റിൽ എത്ര ബെഡ് ചെയ്യാൻ പറ്റും?
0: 2 ബെഡ്.
1: അപ്പൊ ഇതെങ്ങനെയാണ് വൈക്കോൽ ഇട്ട് അതിന് മേളിൽ വിത്തിട്ടാണോ?
0: പുഴുങ്ങിയ വൈക്കോലിനെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വെക്കുക. 1 മണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും. തണുത്ത് നല്ല കണക്ക് വെള്ളം കറക്റ്റ് പരുവത്തിന് വലിഞ്ഞ് കിട്ടും. ആ വെള്ളത്തിന്റെ സ്ട്രെച്ചർ കറക്റ്റ് ആണോന്ന് അറിഞ്ഞ് വെള്ളം ഞെക്കി നോക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു പരുവാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ബെഡിന് കവർ എടുത്തിട്ട് അടിഭാഗത്ത് ഒരു പിടി വിത്തിടുക. പിന്നെ 2 ചുമ്മാട് പോലെ വൈക്കോലിനെ വെക്കുക, വീണ്ടും വിത്തിടുക. അങ്ങനെ നമ്മൾ 3 തട്ട് വെക്കുക. 3-ാമത്തെ തട്ടിൽ നിരത്തി വിത്തിട്ട് നല്ല കണക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്കി കെട്ടി ഒരു 90 സുഷിരങ്ങളും കൊടുത്ത് അതിന് ഡാർക്ക്നെസ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്.
1: ഡാർക്ക് റൂമിലോട്ട് വെച്ചേക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
0: ഇപ്പോൾ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴ നിൽക്കുകയാണ്. പക്ഷേ ഒരു 28-30 ഡിഗ്രി മതി ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ. അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബെഡ് പഴിപ്പും, അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരും.
1: ഈർപ്പം വേണമല്ലോ.
0: ഈർപ്പത്തിനാണ് ഈ നമ്മൾ പാനാമ്പാട് സിസ്റ്റം ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പാനാമ്പാടത്തിൻ്റെ അകത്ത് നമ്മൾ DC മോട്ടർ കൊടുത്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നും ചെറിയ നമ്മുടെ എയർ കൂളറിനകത്ത് ഉണ്ടാകുന്ന അതേപോലെ വെള്ളത്തിൻ്റെ അംശം ആ ഷെഡിനകത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം എയർ ഫാനുകൾ 4 എണ്ണം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എയർ ഫാൻ ഇങ്ങനെ പിടിച്ചു വിടുമ്പോഴത്തേ ആ വെള്ളത്തിൻ്റെ അംശം നിന്ന് തണുപ്പ് നല്ല കൂളിംഗ് ആണ്. നമ്മളൊരു ിരിക്കുന്ന ഇങ്ങനെ അതേ രീതി തന്നെ
1: ഒരു കാര്യമില്ല.
0: നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുക, രാവിലെ പോവുക, വിളവെടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കണ്ടാംശം ഉണ്ടോ എന്ന് നോക്കുക. വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൂൺ കിട്ടുകയും ചെയ്യും.
1: ഇപ്പൊ ഇങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അകത്ത് അതിന്റെ മൈസീലിയം റൺ ഒക്കെ ആവും.
0: 13 ദിവസം ഡാർക്കിൽ 13 ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് മൈസീലിയം പിടിച്ച് നല്ല വെള്ളക്കളറാകും. അതിനുശേഷം നമുക്കൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തൊട്ടേ നമുക്ക് ശരിക്കും മുട്ട് വന്നു തുടങ്ങും. വൈക്കോലിലാണെങ്കിൽ നിറയെ മുട്ട് വന്ന് വിരിയുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറവാണ്. പെല്ലറ്റിൽ വരുന്നതിൻ്റെ അത്രയും വെയിറ്റ് കിട്ടത്തില്ല. വൈക്കോലിലാണെങ്കിൽ അസുഖബാധ കുറവുണ്ട്, നല്ല പുഴുങ്ങുന്നതുകൊണ്ട്. പക്ഷേ 2 കിലോ വിളവ് കിട്ടുന്നുണ്ടെങ്കിലും 2 മാസം കൊണ്ട് ചെയ്ത്
1: തീരുന്നുണ്ട്.
0: അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളത്തിനും ആളുണ്ട്, വളമെടുക്കുന്നതിന് ആളുണ്ട്. അപ്പോൾ ഈ വൈക്കോലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വളമാക്കുകയും കൂടെ
1: ചെയ്യാം. വൈക്കോല് കിട്ടാൻ
0: വൈക്കോല് നമ്മൾ ഒരു പിക്കപ്പിനകത്ത് നിറയെ ഇറക്കുന്നുണ്ട്.
1: അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ബാഗിൽ എത്ര പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ?
0: ഒരു 5-8 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള കൂണെടുക്കാൻ പറ്റും. ഒരു 10-12 പ്രാവശ്യത്തോളം വൈക്കോലിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിലും ഒരു 8 പ്രാവശ്യത്തോളം നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂൺ കിട്ടും.
1: നല്ല സൈസിനുള്ളത്,
0: അത്യാവശ്യം വെയിറ്റും ഉള്ളതായിട്ട്. പക്ഷേ അതിനുശേഷം വരുന്ന കൂണുകൾ ചെറുതായിരിക്കും. അത് നമുക്ക് വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനോ
1: എടുക്കുന്നുണ്ടോ അതോ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ബാച്ച് കൊണ്ടുവരും?
0: ഞാൻ ഈ അഞ്ച് വെട്ടമൊക്കെ എടുക്കാൻ നിൽക്കത്തുള്ളൂ, എന്നിട്ട് അതിനെ ഞാൻ എടുത്ത് മാറ്റിയേക്കും. അതിന് കൂട്ടിയെടുക്കുന്ന ഭാഗത്ത് നല്ല ഇണക്ക് എലി കയറാത്ത നല്ല നല്ല സ്ഥലങ്ങളിൽ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന കൂണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പത്ത് പ്രാവശ്യത്തെ വിളവ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കയറ്റും,
1: പിന്നെ അത് നെക്സ്റ്റ് ബാച്ചിലോട്ട്. അപ്പൊ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴത്തേനും ഓരോ
0: മാറ്റിക്കൊണ്ടേയിരിക്കും,
1: പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഈ കൂണിന്റെ സൂക്ഷിപ്പ് കാലാവധി എന്തായാലും ഒത്തിരി കുറവാണ്.
0: അതെ, ഒരു ദിവസം നമുക്ക് വെളിയിലാണെങ്കിൽ, ഒരു ഫ്രിഡ്ജിലല്ലാതെ വെളിയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇതിന് വഴിയുള്ളൂ, പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ദിവസവും കൂടെ വെച്ചേക്കാം.
1: മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്?
0: എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായില്ല. പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്, ഇപ്പം നമുക്കൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഇന്നും എന്നും രാവിലെ കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് എല്ലാം കടകളിൽ തോറും കൊടുക്കുന്നില്ല, സ്ഥിരമായിട്ട് നമ്മുടെ നിന്ന് മേടിച്ച് ഉപയോഗിച്ചൊരു ആ വൃത്തിയും അതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂണിനെ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസം എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണക്കും.
1: അപ്പം ഇത് നിങ്ങൾ 1500 ബെഡ് വരെ ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. ഇതൊഴിച്ച് മറ്റേ കർഷകരിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലേ?
0: അതെ, ആത്മയുടെയൊക്കെ ഇതായിട്ട് കൃഷി വകുപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞ് ഈ കർഷക സ്ത്രീയിലും ഇതേപോലെ റേഡിയോ നിലയത്തിലൂടെ ഒക്കെ പരസ്യമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നവർ വീണ്ടും കർഷകരായി, അവർ കുറച്ച് ആക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മേഡം ഇത്ര വിറ്റിട്ടില്ല, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അപ്പം എനിക്കത് തിരിച്ച് ഞാൻ തന്നെ എടുക്കും. അപ്പം ഇത് സ്ഥിരമായിട്ട് എനിക്ക് 50 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 50 പേരും എനിക്ക് എന്നും തരാൻ കാണില്ല, ചിലപ്പം 15 പേരും കൊണ്ട് തരും, ചിലപ്പോൾ 5 പേരും കൊണ്ട് തരും, ചിലപ്പോൾ 25 പേരും കൊണ്ട് തരും.
1: പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല,
0: അവർക്ക് പ്രശ്നം വരുന്നില്ല, എനിക്കും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ ഫ്രഷ് മഷ്റൂമായിട്ടും കൊടുക്കാണ്ട് എൻ്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഒരുപാട് വാല്യൂഡ് പ്രൊഡക്റ്റിലോട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഉണ്ടാക്കാനാവശ്യമായ കൂൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മേഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മേഡം വാല്യൂ അഡിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് മഷ്റൂം സർപ്ലസ് ആയാലും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ വാല്യൂ അഡിഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യമേ തുടങ്ങിയത് മഷ്റൂമിൽ നിന്നുള്ളൊരു ഹെൽത്ത് മിസ് പൗഡർ ആയിട്ടാണ്. അപ്പം നമ്മുടെ SHM സ്കീമിൽ തന്നെ സോളനിൽ വരെ എന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശത്ത് സോളനിൽ വിട്ടത്, ജനുവരിയിലാണ് വിട്ടിരുന്നത്. അപ്പം ഞാൻ മഷ്റൂമിൻ്റെ
1: മഷ്റൂം ക്യാപിറ്റലാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ.
0: അതെ, അപ്പം അവിടെ പോയ പഠിച്ചതിന് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഓരോ മഷ്റൂമിനകത്തും അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹെൽത്ത് മിസ് പൗഡർ ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് ഞാനൊരു 3 കിലോയിലായിരുന്നു 2022 ഇറക്കിയത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് 350 കിലോ വീതം മാസം പ്രൊഡക്ഷൻ തുടങ്ങി.
1: മാസം 350 കിലോ ഉണ്ട്
0: ഹെൽത്ത് മിസ് ആയിട്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് മറ്റൊരു 12 പ്രൊഡക്റ്റുകൾ എൻ്റെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബ്രാൻഡ് ആക്കിയത് ഇത് രണ്ടെണ്ണമാണ് ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂമിൻ്റെ സൂപ്പ് പൗഡറായി, മഷ്റൂമിൻ്റെ ഹെൽത്ത് മിസ് പൗഡറായി, പ്രോട്ടീൻ പൗഡറായി, പൈസമിസായി, മഷ്റൂം തന്നെ പൈസമിസായി, എന്തോ ടേസ്റ്റായി ഇതൊക്കെ. പിന്നെ കുക്കീസായി, കേക്കായി, ജാമായി. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് വൈറ്റമിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മുടി ഒഴിച്ചിലുണ്ടാകുന്നവർക്ക് തലയിൽ തേക്കാനൊരു എണ്ണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ പല അതായി. കായംകുളം കേവിക്കേടേയും കൊല്ലം കേവിക്കേടേയും സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നു.
1: പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവരത് അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും.
0: ഹെൽപ്പ് ചെയ്യുന്നില്ല, അവിടെയായിട്ടാണ് ചർച്ച ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത്. കായംകുളത്തുള്ള മേഡം, ജെസ്സി എന്ന് പറഞ്ഞ മേഡം, പുനലൂർ കൊല്ലം കേവിക്കേട മേഡം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. കൃഷി വകുപ്പ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അനാലിസിസ് ചെയ്യാൻ ഞാൻ വെള്ളാണി കാർഷിക കോളേജിലാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ബ്രാൻഡാകെ കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഓണത്തിന് എൻ്റെ പായസം മിസ്സിന് എനിക്ക് 1000 പീസ് ഞാൻ ചെയ്ത് ഓൾറെഡി ഓർഡറായി വെച്ചിട്ടുണ്ട്.
1: അത് ഈ ഓർഡറൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണോ?
0: സോഷ്യൽ മീഡിയ വഴിയുണ്ട്. പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ പരസ്യം. ഞാൻ പോകുന്ന ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നിടത്തും പിന്നെ ഗവൺമെൻറ് തരുന്ന സ്റ്റോളുകളിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് തന്നെ കസ്റ്റമർ ഒപ്പിച്ചു. ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു.
1: നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണ്.
0: ഒരു ആർട്ടിക്കൽ കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കത്തുമില്ല. മഷ്റൂമിന് ഞാൻ എങ്ങനെ ഷെഡിൽ നിന്ന് എടുക്കുന്നു, ചിലപ്പോൾ എനിക്ക് 25 കിലോ പ്രൊഡക്ഷൻ കാണും, ചിലപ്പം 15 കിലോ പ്രൊഡക്ഷൻ കാണും. ഇതെല്ലാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നേരം പോവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോഴും തന്നെ ഡീഹൈഡ്രേറ്റഡ് മെഷീനാണ് അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്, അപ്പോഴേ എടുക്കുക. അവിടെ തന്നെ സൂര്യപ്രകാശം പോലും കൊള്ളുന്നു, അന്നേരം കയറ്റി ഉണക്കി മാറ്റി
1: ഉണക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ സംവിധാനം,
0: എല്ലാവിധ മെഷീൻ സംവിധാനമുണ്ട്. 10 ലക്ഷം രൂപയുടെ മെഷീനറീസ് ആണ് PMFME വഴി ലോറി ചെറിയ ഇതായിട്ട് വ്യവസായ വകുപ്പിൽ നിന്ന് എടുത്തത്.
1: അപ്പം ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്ന എല്ലാ സ്കീംസും അത് ഉപയോഗിക്കുന്നുണ്ട്.
0: എനിക്കിപ്പം ലേബറായിട്ട് കറക്റ്റായിട്ട് 5 പേരുണ്ട്. അതിൽ 3 പേര് സ്ഥിര ജോലിയാണ്. ആ 3 പേരും കണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും സജ്ജീകരണമായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് ഞാൻ കൃഷി വകുപ്പ് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ക്യാപ്കോഡിൽ ഒരു ഷെഡ് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഷെഡിൽ കിടന്നു. അപ്പോൾ ക്യാപ്കോഡ് ഭാഗമായിട്ട് ആഗ്രോ ബസാറുകളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഒരു 5 കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ലേബറേയും കുറച്ചും കൂടെ മെഷീനറീസും കൂടെ വെച്ച് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് പോവുകയാണ്.
1: അപ്പം മുന്നിൽ എന്തുമാണ് കാണുന്നത്? ഇപ്പം ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകയിൽ നിന്ന് വന്നിപ്പം സംരംഭകയായി 3 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കുന്നുണ്ട്, ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 350 കിലോ വരെ മഷ്റൂം പൗഡർ ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു 50 കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ മുന്നോട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്?
0: കർഷകര് കൂൺ കർഷകർ മാത്രമാണ്, ഇതിന്റെ ഇടയിൽ നമ്മൾ ഏത്തയ്ക്ക കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അല്ലാതെ
1: ഈ മിക്സ് ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കാനും
0: മധുരക്കിടങ്ങിന്റെ തൊലി സിരിസി അറിയുന്ന തൈ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് പേരെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് അത് ഞാൻ തന്നെ ശേഖരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ഥലവും കൂടെ ഏറ്റെടുത്തിട്ട് എനിക്കും കൂടെ കുറച്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ നമുക്ക് ദിവസവും ആവശ്യമായ പല പല സാധനങ്ങൾ നമ്മൾക്ക് വേണമെന്നതുണ്ട്. കുട്ടിയൊക്കെ ഒട്ടും മുതിർന്നവർക്ക് വരെയും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മുക്തിയാവുന്നതിന് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക കുറവുകൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമുക്ക് ഉള്ളിൽ ചെന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അസുഖത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പറ്റും. അതേപോലെ നല്ല ഭക്ഷണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിതിന് പ്രവർത്തിക്കാറങ്ങിയത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേലെത്തി, ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യണം. ഈ കയറ്റുമതി ചെയ്യുന്നതിന് അത് എൻ്റെ കയ്യിലൂടെയാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ കയ്യൊപ്പോടുകൂടി തന്നെ പുറത്തോട്ട് വിടണമെന്നാണ് ആഗ്രഹം.
1: നമ്മുടെ ഒരു ബ്രാൻഡ്
0: വേണം, അത് ഗവൺമെൻറ്റിൻ്റെ കേരളാഗ്രോ ബ്രാൻഡിങ് കിട്ടിയ ആ കേരളാഗ്രോയുടെ സാധനം എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ചേരാതെ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം വാല്യൂ ഉണ്ട്, അതിന് അത്രമാത്രം ആൾക്കാരെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് വിടണം. എൻ്റെ കയ്യിൽ നിന്നും ഗൾഫിലൊക്കെ പോകുന്നവർ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെയുള്ള മാർക്കറ്റിലും കൂടെ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അപ്പോൾ എല്ലാവിധ ആശംസകളും, ഇനിയും മേളിലോട്ട് പോകട്ടെ. ഇതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കർഷകർക്കും അത് നല്ലൊരു ലാഭകരം തന്നെയാണ്. അവരുടെ പ്രൊഡക്ട്സും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ശേഖരിക്കുന്നുണ്ടല്ലോ.
0: നമ്മുടെ വീട് തന്നെ ഒരു വരുമാനം, എൻ്റെ കുടുംബത്തിനും നമ്മൾ ഈ ജോലി ചെയ്യുന്ന ലേബേഴ്സിനുള്ള വരുമാനം എന്നിലൂടെ പോകുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇനിയും മുന്നോട്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം. നമ്മുടെ കൃഷിഭവൻ നമ്മുടെ 10,000 ബ്ലോക്കാണ്, അതിനെ എവിടം വരെ ആ പേര് നിലനിർത്താൻ പറ്റുമോ അവിടം വരെ കൊണ്ട് എത്തിക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ.
1: തജുനി സജി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കൂൺ വളർത്തുക മാത്രമല്ല, കൂണിലൂടെ ഒരു സംരംഭവും വളർത്താം എന്ന് തെളിയിച്ച ഒരു വനിതയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുനിസയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷിബു ജോർജാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താജുനിസയെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം, 9947778453.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 5,400 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,500 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നു. ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും കട ചീയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണാസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്ക് തളിക്കുകയും ചെയ്യണം. മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിരിഡെ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിന് ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഉത്തരം, നല്ല പാലുൽപാദനത്തിനും ആരോഗ്യമുള്ള വളർച്ചയ്ക്കും തീർച്ചയായും നല്ല തീറ്റ ആവശ്യമാണ്. എന്നാൽ തീറ്റയിൽ ഊർജവും പ്രോട്ടീനും മാത്രമല്ല, ചെറിയ അളവിൽ ആവശ്യമായ ധാതുക്കളും ഉണ്ടായിരിക്കണം. ഇതിനായി മിനറൽ മിശ്രിതം നൽകേണ്ടതാണ്. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
6: വയലും വീടും സമാപിക്കുന്നു.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിതാരയും നിഖിൽ രാജും പാടിയ ഗാനം കേൾക്കാം, ചിത്രം കസിൻസ്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് വിമൽകുമാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകി. ജസ്റ്റിൻ പ്രഭാകരനും ചിന്മയ ശ്രീപദയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സർവം മായ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്തും ആരോൺ മാത്യുവും.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ₹30 crore ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 cars, 25 scooters, 100 people, 1 lakh ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാജാവിന്റെ മകൻ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാരാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം 2 ഭാവം. ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉണ്ണിമേനോനും സുഷിൻ ശ്യാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭീഷ്മപർവം. ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാമിന്റേത്.

ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇലവങ്കോട് ദേശം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികളും വിദ്യാസാഗറിൻ്റെ സംഗീതവും.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പുന്നമടയിലെ ജലരാജാക്കന്മാരായി ആരോമ ചുണ്ടൻ. കൊല്ലം ആരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോക് അദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിച്ചു. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് ആഴ്ചയിൽ 550,000 രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് വീഡിയോ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊല്ലം സെയിലേഴ്സിന് 11 റൺസ് ജയം. FM ന്യൂസ് ഹെഡ്ലൈൻസിനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഈ ഗാനം മറക്കുമോ. ഒ എൻ വി കുറുപ്പിന്റെ വരികളും സലിൽ ചൗധരിയുടെ സംഗീതവും.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂജൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ബെൽറ്റുമത്തായി.

ിരികൾ കാശ്മീരം പുതിരും നിൻചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ

കാർത്തികും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്പാനിഷ് മസാല. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ആർ വേണുഗോപാൽ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3

0: ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാ

ആകാശവാണിയുടെ അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഭിമന്യു, കൈതപ്രത്തിന്റെ വരികളും രവീന്ദ്രന്റെ സംഗീതവും.

ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ, ബെന്നി ദയാൽ, ജേക്സ് ബിജോയ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിങ് ഓഫ് കൊത്ത. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ജിയോപോളും ഫെജോയും ചേർന്ന്.

മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അറബിപ്പൊന്ന്. ഗാനത്തിന് വരികൾ എഴുതിയത് വിജയ് നായരമ്പലം, സംഗീതം സച്ചിൻ കൈതാരം.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: എം ജി ശ്രീകുമാരും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വേട്ടം. ബി ആർ പ്രസാദിന്റെ വരികളും ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതവും.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമരം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സംഗീതസുധ.
1: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ആദ്യമായി കേൾക്കാം കാന്ത തവപിഴ എന്നു തുടങ്ങുന്ന രചന. അഠാണരാഗം ആദിതാളം മായാനാരായണൻ പാടിയത്.

അടുത്തതായി പനമറ്റം കെ ബി മധുസൂദനൻ പാടിയത് നീലവർണ്ണ പാഹിമാം എന്നു തുടങ്ങുന്ന രചന. സുരുട്ടിരാഗം ആദിതാളം.

മാവേലിക്കര ആർ പ്രഭാകരവർമ്മ പാടിയത്. അടിമല രിണതന്നെ എന്നു തുടങ്ങുന്ന ഇരയ്മൻ തമ്പി രചന. മുഖരിരാഗം ആദിതാളം.

0: അവസാനമായി
1: ജയ ജഗന്മയി, രാഗം സുവർണാങ്കി, ആദിതാളം. പാടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി. രചന രുക്മിണി ഭായ് തമ്പുരാട്ടി.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയ ദേശുദാസ്, ചിത്രം ഗാനമേള. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ശശി ചിറ്റാഞ്ഞൂർ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിശ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. നിശാസുരഭിയിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു കുട കീഴിൽ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ഇനി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ.

നിശാസുരഭിയിൽ ഇനി വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടുജീവിതം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ഒരിക്കൽ ഒരു രാജാവ് തന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. തന്റെ കൊട്ടാരത്തിന് സമീപെ കുടിലിൽ താമസിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തെ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദരിദ്ര കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവർ തമ്മിൽ കളിക്കുന്നതും തമ്മിൽ കൊച്ചു തമാശകൾ പങ്കിടുന്നതും രാജാവിനെ ഹടാതെ ആകർഷിച്ചു. രാജാവ് തൻ്റെ കുടുംബജീവിതവുമായി പെട്ടെന്ന് താരതമ്യം ചെയ്തു. തനിക്ക് എല്ലാമുണ്ട്, എല്ലാതര സുഖസൗകര്യങ്ങളും ആഡംബര ജീവിതവും ഉണ്ട്. പക്ഷേ ആ ദരിദ്രഭവനം അനുഭവിക്കുന്ന സന്തോഷമില്ല, സമാധാനമില്ല. പലപ്പോഴും രാജാവും രാജ്ഞിയും തമ്മിൽ തർക്കമുണ്ട്. രാജകുമാരൻ പലതും അവകാശപ്പെട്ട് തന്നെ അനുസരിക്കാതെ എപ്പോഴും വിഷമിപ്പിക്കും. യഥാർത്ഥത്തിൽ യാതൊരു സമാധാനവും സന്തോഷവും കൊട്ടാരത്തിൻ്റെ സമൃദ്ധിയുടെ മധ്യത്തിൽ രാജാവ് അനുഭവിക്കുന്നില്ല. ആ ദരിദ്ര കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? രാജാവ് ഏറെ ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ച് ആ ദരിദ്ര കുടുംബത്തിൻ്റെ സന്തോഷ രഹസ്യമെന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, ഒരു 99 സ്വർണ നാണയങ്ങൾ എനിക്ക് തരിക. ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ രഹസ്യമെന്താണെന്ന് ഞാൻ അങ്ങയ്ക്ക് വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. 99 സ്വർണ നാണയങ്ങൾ രാജാവ് മന്ത്രിയെ ഏൽപ്പിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവ് നൽകിയ 99 സ്വർണ നാണയങ്ങൾ ഒരു ദിവസം രാത്രി ഒരു ഭാണ്ഡത്തിലാക്കി ആ കുടിലിൻ്റെ മുൻപിൽ വെച്ചു. നേരം വെളുത്തപ്പോൾ പതിവ് പോലെ ദരിദ്ര കുടുംബത്തിൻ്റെ വാതിൽ തുറന്നു. മുറ്റത്ത് ഒരു പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡം കണ്ടു. അവർ എല്ലാവരും പുറത്തിറങ്ങി വന്നു. ഈ ഭാണ്ഡം എന്തായിരിക്കും? ഇത് എടുക്കുന്നത് ഉചിതമാണോ? ഏറെ ചർച്ചകൾക്ക് ശേഷം അവർ ആ പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡമെടുത്ത് തുറന്നു. അതിൽ സ്വർണ നാണയങ്ങൾ, ഒരിക്കലും ആ ദരിദ്രഭവനം കാണാത്ത ഏറെ സ്വർണ നാണയങ്ങൾ. അവർ കുടുംബമായി ഒരുമിച്ചിരുന്ന് ആ സ്വർണ നാണയങ്ങൾ എണ്ണി. 1, 2, 3, 99 സ്വർണ നാണയങ്ങൾ. അവരിലൊരാൾ പറഞ്ഞു, എന്താണ് 99 സ്വർണ നാണയങ്ങൾ? ഒരു സ്വർണ നാണയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 100. പല അഭിപ്രായങ്ങൾ, ചർച്ചകൾ. ഒടുവിൽ തീരുമാനിച്ചു, 99 എന്ന എണ്ണം ശരിയല്ല, നമുക്കത് 100 മാറ്റണം. അതിനായി അവർ പല വഴികൾ ആലോചിച്ചു, കഠിന പ്രയത്നം ആരംഭിച്ചു. ഒടുവിൽ ഒരെണ്ണം കൂടി സമ്പാദിച്ച് 100 സ്വർണ നാണയമാക്കി അത് ഉയർത്തുവാൻ അവർക്ക് സാധിച്ചു. പിന്നീട് അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയായി. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പര കലഹവും ഉയർന്നു. 1 പിന്നിട്ടു. രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുന്നു. അപ്പോൾ ആ ദരിദ്ര കുടുംബത്തിൽ വഴക്കും തർക്കവും കേട്ടു. രാജാവ് മന്ത്രിയെ വിളിച്ചു. ആ ദരിദ്ര കുടുംബത്തിലെ വഴക്കും തർക്കവും ചൂണ്ടിക്കാണിച്ചു. എത്ര സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്ന കുടുംബമായിരുന്നു ആ ദരിദ്ര കുടുംബം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മന്ത്രി പറഞ്ഞു, അതാണ് 99 രഹസ്യം. മന്ത്രി ഓർമ്മിപ്പിച്ചു, അന്ന് അങ്ങ് 99 സ്വർണ നാണയം തന്നിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. മന്ത്രി ആ സ്വർണ നാണയങ്ങളുടെ കഥ രാജാവിനെ ധരിപ്പിക്കുന്നു. മന്ത്രി സംഭവം വിവരിച്ചു തീർന്നപ്പോൾ പറഞ്ഞു, സ്വർണ നാണയങ്ങൾ 100 പിന്നീട് അവ ഉപയോഗിക്കുന്നതും സംബന്ധിച്ച തർക്കമാണ് ആ ദരിദ്ര കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തിയത്. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപജയത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത മനസ്സ് എന്നും അസന്തുഷ്ടിയുടെ ഉറവിടമായിരിക്കും. അത് ദ്രവ്യാഗ്രഹത്തിലേക്കും സ്വാർത്ഥതയിലേക്കും തദ്വാര അസംതൃപ്തിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായ സർവേശ്വരനിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് അനുഭവിക്കുന്ന ഭൗതിക നന്മകളിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ജഗദീശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ.

പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുകയാണ്. നാളെ രാവിലെ 5:48 വരെ മുംബൈയിൽ നിന്നും വിവിധ ഭാരതീയ റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

सपनों की बारात झूमे।

Ay, sí.